ഗുഡ് മോർണിംഗ് തൃശ്ശൂർ, ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ കൂട്ടുകൂടാ നിങ്ങളോടൊപ്പം മാജിക് ഡബിൾ കുട്ടിയാർജി അതിഥി. നമ്മൾ സൂപ്പർ ഹീറോകളെ കുറിച്ച് ഒരുപാട് സിനിമകൾ കണ്ടിട്ടുണ്ടല്ലോ. അവർക്ക് സൂപ്പർ പവറുകൾക്ക് ഒക്കെയുണ്ട്. പക്ഷേ നമ്മുടെ ജീവിതത്തിലെ ചില സൂപ്പർ ഹീറോകളുണ്ട്, നമ്മുടെ അധ്യാപകർ. നമ്മൾ സംസാരിച്ചാലും ഹോംവർക്ക് ചെയ്താൽ വന്നാലും ആരാണ് എന്താണ് ചെയ്തതെന്ന് എങ്ങനെയോ ടീച്ചർ കണ്ടുപിടിക്കും. പക്ഷേ തമാശ മാറ്റിവെച്ചാൽ നമ്മൾ തെറ്റ് ചെയ്യുമ്പോഴും പഠിക്കാൻ സഹായിക്കുകയും നമ്മുടെ കഴിവുകൾ തിരിച്ചറിയുകയും ചെയ്തത് ടീച്ചർമാരാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷം ടീച്ചർമാരെ പറ്റിയാക്കിയാലോ. സോ ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ നിങ്ങളോടൊപ്പം മറിച്ച് ഗ്രാവിൽ കുട്ടിയാർ ജയദിദി.

0: വെൽക്കം ബാക്ക് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ നിങ്ങളോടൊപ്പം മാർജിക്കാവിൽ കുട്ടി ആർജി അതിഥി. അപ്പോൾ നമ്മുടെ SMS ക്വസ്റ്റ്യൻ്റെ ടൈം ആയിട്ടുണ്ട് കേട്ടോ. ഇന്നത്തെ SMS ക്വസ്റ്റ്യൻ ഐഡൻറ്റിഫൈ ദ മൂവി ഡയലോഗാണ്. നമ്മളിപ്പോൾ ഒരു മൂവിയുടെ ഡയലോഗ് പ്ലേ ചെയ്യും, അത് ഏത് മൂവിയാണെന്ന് നിങ്ങൾ പറയണേ. അപ്പോൾ ദാ ക്വസ്റ്റ്യൻ, ദാ പിടിച്ചോളൂ.
1: നമ്മൾ ഡെയിലി ടീച്ചേഴ്സിനെ വിഷ് ചെയ്യാറില്ലേ, അത് എങ്ങനെയാണെന്ന് ഒരു നിമിഷം ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ ടീച്ചേഴ്സിനെ വിഷ് ചെയ്യുമ്പോൾ രണ്ട് കണ്ണും മറിച്ച് കൈകൾ കൂപ്പി ബഹുമാനത്തോടെ ഗുഡ് മോർണിംഗ് പറഞ്ഞാൽ എങ്ങനെയിരിക്കും? ഒരു കുട്ടി എങ്ങനെ ചെയ്യുന്നത് ഒന്ന് സങ്കല്പിച്ച് നോക്കിയേ.
2: ഗുഡ് മോർണിംഗ് ടീച്ചർ.
3: ഗുഡ് മോർണിംഗ്.
1: ഒരു ക്ലാസ് അതുപോലെ വിഷ് ചെയ്താലോ? ഒരു സ്കൂളിലെ മുഴുവൻ കുട്ടികളും അങ്ങനെ ചെയ്താലോ? അധ്യാപകരുടെ അന്നേ ദിവസം ഓസ്റ്റിക്കാവുകയും അവർ നമ്മളെ സ്നേഹത്തോടെ ഓരോരോ കാര്യങ്ങൾ പഠിപ്പിക്കുകയും ചെയ്യും.
0: എല്ലാവർക്കും ഉത്തരങ്ങൾ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ ഉത്തരങ്ങൾ നമ്മുടെ ഒഫീഷ്യൽ വാട്സപ്പ് നമ്പർ ആയിട്ടുള്ള 9072879090 എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാൻ മറക്കല്ലേ. ഐ റിപ്പീറ്റ്, 9072879090. അപ്പോൾ നമുക്ക് കുറച്ച് പാട്ടുകൾ കേട്ട് തിരിച്ചു വന്നാലോ. ദിസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ നിങ്ങളോടൊപ്പം മറിച്ചിട്ടവൽ കുട്ടിയാർ ജയതിഥി.

0: എല്ലാവർക്കും നമസ്കാരം. ഞാൻ അർജുൻ നന്ദ്രത്. ഈ ഓണക്കാലം ഗംഭീരമാക്കാൻ ഏറ്റവും മികച്ച ഓഫറുമായി നന്ദ്രത് ജി മാർട്ടിന്റെ ഡീറ്റെയിൽ വിഭാഗം ഒരുങ്ങിക്കഴിഞ്ഞു. മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, ആക്സസറീസ് അങ്ങനെ ഡീറ്റെയിൽ ലോകത്ത് നിങ്ങൾക്ക് ആവശ്യമായതും എന്തും ഏറ്റവും കുറഞ്ഞ വിലയിൽ ഏറ്റവും മികച്ച ഓഫറുകളോടെ ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു. നിങ്ങളുടെ തൊട്ടടുത്തുള്ള നന്ദ്രത് ജി മാർട്ട് ഷോറൂം സന്ദർശിക്കൂ. ഇഷ്ടപ്പെട്ട ഗാഡ്ജറ്റ് സ്വന്തമാക്കൂ. ഈ ഓണം ഗംഭീരമാക്കൂ. ഏവർക്കും എന്റെയും നന്ദ്രത് ജി മാർട്ടിന്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
1: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
2: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
1: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
2: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
1: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
2: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
3: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
4: ഏവർക്കും സ്നേഹപൂർവ്വം എഡ്യൂക്കേഷണൽ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഹൃദയം നിറഞ്ഞ അധ്യാപക ദിന ആശംസകൾ.
5: മൈ റേഡിയോ 90 FM, കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.
4: ദേശീയ സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാക്കൾക്ക് മൈ റേഡിയോ 90 FM ന്റെ അനുമോദനങ്ങൾ.

0: ഏവർക്കും മൈ റേഡിയോ 90 FM-ന്റെ ഹൃദയം നിറഞ്ഞ അധ്യാപക ദിന ആശംസകൾ.
1: സൃഷ്ടിപരമായ അറിവിലും സർഗാത്മകമായ ആവിഷ്കാരത്തിലും സന്തോഷം കണ്ടെത്താൻ പ്രചോദിപ്പിക്കുക എന്നതാണ് പരമപ്രധാനമായ അധ്യാപന കല. ആൽബർട്ട് ഐൻസ്റ്റൈൻ.

ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂട്ടാൻ നിങ്ങളോടൊപ്പം മാജിക് ഡബിൾ കുട്ടി ആർജി അതിഥി. ക്ലാസ്സിൽ ടീച്ചർ പഠിപ്പിക്കുമ്പോൾ നമ്മൾ കൂട്ടുകാരോട് പതുക്കെ സംസാരിക്കാറില്ലേ? ടീച്ചർ കാണില്ല എന്നായിരിക്കും നമ്മുടെ വിചാരം. പക്ഷെ പെട്ടെന്ന് ടീച്ചർ ഒന്ന് തിരിഞ്ഞു നോക്കും, ആ ഒരു നോട്ടം മതി, ക്ലാസ് മുഴുവൻ നിശബ്ദം. ആരാ സംസാരിച്ചതെന്ന് ചോദിച്ചാൽ എല്ലാവരും ഇന്നസെന്റ് ഫേസ്. പക്ഷേ നമ്മളെ ശാസിക്കുന്നതിനും നമ്മളെ നന്നാക്കാനും വേണ്ടിയാണത്, ശരിയല്ലേ? കുറച്ച് പാട്ടുകൾക്ക് ശേഷം നമുക്ക് വീണ്ടും കണക്ട് ചെയ്യാം. ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ നിങ്ങളോടൊപ്പം മാജിക് ഡബിൾ കുട്ടി ആർജി അതിഥി.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: ഷോപ്പിംഗ് ഒക്കെ എവിടെ വരെയായി? പർച്ചേസിനൊപ്പം ഒരു കാറ് സെറ്റ് ആക്കാനുള്ള ഐഡിയ പറയാട്ടോ. ഗോപുനന്ദിലെ ജിമാർട്ടിലെ ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസ് ആയി 25 മാരുതി ബലേനോ കാറുകളാണ് പർച്ചേസ് ചെയ്യുന്നവർക്ക് കിട്ടുന്നത്. ഒപ്പം ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി 100 കണക്കിന് സമ്മാനങ്ങളും ഉണ്ട്. ഇന്ന് തന്നെ തൊട്ടടുത്തുള്ള ഗോപുനന്ദിലെ ജിമാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ.
4: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.

வெல்கம் பேக் டு மை ரேடியோ 90 FM. கேட்டார்னு கூட்டுக்கூடா நீங்களோட ஒப்பம் மறைச்சிக்கிட்டாவில் குட்டியாச்சி அதிதி. നിന്റെ ഫേവറേറ്റ് സബ്ജക്റ്റ് ഏതാണ് എന്ന് ചോദിച്ചാൽ നമുക്ക് എളുപ്പം പറയാം. പക്ഷേ ഫേവറേറ്റ് ടീച്ചർ ആരാണ് എന്ന് ചോദിച്ചാൽ ചെറിയൊരു കൺഫ്യൂഷനായിരിക്കും അല്ലേ. കാരണം ഓരോ ടീച്ചറിനും ഓരോ പ്രത്യേകതയാണ്. ചിലർ ഫണ്ണി, ചിലർ സ്ട്രിക്റ്റ്, ചിലർ നമ്മളോട് ഫ്രണ്ട്സ് പോലെ. പക്ഷേ നമ്മളെ ഏതെങ്കിലും നല്ലത് പഠിപ്പിച്ച ഓരോ ടീച്ചറും സ്പെഷ്യലാണ്. അപ്പോൾ നിങ്ങളുടെ ഫേവറേറ്റ് ടീച്ചർ ആരാണെങ്കിലും അവരോട് ഒരു താങ്ക് യു ടീച്ചർ എന്ന് പറയാൻ മറക്കല്ലേ. ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ നിങ്ങളോടൊപ്പം മറിച്ചിട്ട് അവൾ കുട്ടി ആർജി അതിഥി.

ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ കുട്ടികൂടാൻ നിങ്ങളോടൊപ്പം മറിച്ചിട്ടാവൽ കുട്ടിയാർ ജയതിഥി. ഫ്രണ്ട്സ്, സെപ്റ്റംബർ 5 ആണ് നമ്മൾ ടീച്ചേഴ്സ് ഡേ ആയി ആഘോഷിക്കുന്നത്. ഇന്ത്യയുടെ മുൻ രാഷ്ട്രപതിയും പ്രശസ്ത അധ്യാപകനുമായിരുന്ന ഡോക്ടർ സർവോപ്പള്ളി രാധാകൃഷ്ണന്റെ ജന്മദിനമാണ് സെപ്റ്റംബർ 5. ഈ ദിവസം ടീച്ചേഴ്സിന് ആദരിക്കാനായി അവരുടെ സംഭാവനകൾ ഓർക്കുവാനുമാണ് ആഘോഷിക്കുന്നത്. ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ കൂട്ടുകൂടാൻ നിങ്ങളോടൊപ്പം മറിച്ചിട്ട് അവൽ കുട്ടിയാർ ജയതിഥി.

0: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ കൂട്ടുകൂടാം.
1: ഏവർക്കും മൈ റേഡിയോ 90 FM ഹൃദയം നിറഞ്ഞ അധ്യാപക ദിന ആശംസകൾ.
2: ഞാൻ പ്രൊഫസർ ജോൺ സിറിയൻ. 30 വർഷത്തോളം അധ്യാപകനായി സേവനമനുഷ്ഠിച്ച് വിരമിച്ച ഒരാളാണ്. ഈ കാലയളവില് വിദ്യാഭ്യാസത്തെ പറ്റി കൂടുതൽ കൂടുതൽ മനസ്സിലാക്കാൻ ഓരോ നിമിഷവും എന്നെ സഹായിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത് വളരെയേറെ സത്യസന്ധമായ ഒരു സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും എന്ന് നിങ്ങൾ ഓർമ്മപ്പെടുത്തട്ടെ. മുൻ രാഷ്ട്രപതിയായിരുന്ന ഡോക്ടർ സർവേപ്പള്ളി രാധാകൃഷ്ണന്റെ ജന്മദിനമാണ് ഇന്ത്യ അധ്യാപക ദിനമായിട്ട് ആചരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് ഈ ദിനത്തിൽ നിങ്ങളെ പഠിപ്പിച്ച ഓരോരുത്തരെയും നിങ്ങൾ ഒന്ന് മനസ്സിൽ കാണാൻ ശ്രമിക്കുക. ഓർമ്മിക്കാവുന്നിടത്തോളം മനസ്സിൽ കാണാൻ ശ്രമിക്കുക. അവരുടെ മുഖമൊന്ന് ദർശിക്കാൻ സാധിക്കുക. അവരുടെ വാക്കുകൾ ഏതെങ്കിലും ഓർത്തെടുക്കാൻ സാധിക്കുമെങ്കിൽ അത് ഓർത്തെടുക്കുക. എന്നിട്ട് പറയുക, പ്രണാമം ഗുരു എന്ന് പറയുക. മൈ റേഡിയോ 90 FM ശ്രോതാക്കൾക്ക് എല്ലാവർക്കും എന്റെ മംഗളങ്ങൾ.

ஹலோ கைஸ், வெல்கம் பேக் டு மை ரேடியோ 90 FM. கேட்டறிஞ்சு கூட்டுக்கூடா நீங்களோட மறைச்சிக்கிட்ட அவள் குட்டி அரிஜி அதிதி. ഒന്ന് ചിന്തിച്ച് നോക്കൂ, ഒരു ദിവസം നമ്മുടെ ക്ലാസ്സിൽ ടീച്ചറില്ല. ആദ്യത്തെ 5 മിനിറ്റ് എല്ലാവരും സൂപ്പർ ഹാപ്പി. പിന്നെ ഒരാൾ സംസാരിക്കും, മറ്റൊരാൾ കളിക്കും, മറ്റൊരാൾ ബെഞ്ച് മാറും. ക്ലാസ് ആകെ ചന്ത പോലെ. പെട്ടെന്ന് ടീച്ചർ വരും, ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. അത്രയും നേരമുണ്ടായിരുന്ന ശബ്ദം ഒറ്റ സെക്കൻഡ് ഡിസപ്പിയർ. അപ്പോഴാണ് മനസ്സിലാക്കുന്നത് എത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന് ടീച്ചർ. സ്റ്റേ ട്യൂൺ, ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂട്ടാണ് നിങ്ങളോടൊപ്പം മാറിച്ചിട്ട് അവൾ കുട്ടി അർജി അതിഥി.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: Page Learning, Prime Academy for General Education.
3: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: My Radio 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.
1: ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ. നിങ്ങളോടൊപ്പം അർജിക്ടാവിൽ കുട്ടി അർജി അരുതി. നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, ടീച്ചർമാർ പറയുന്ന ചെറിയ വാക്ക് പോലും നമ്മൾ ജീവിതകാലം മുഴുവൻ ഓർക്കും? ഫോർ എക്സാമ്പിൾ, നിനക്ക് ഇത് ചെയ്യാൻ കഴിയും. ഇങ്ങനെയുള്ള ചെറിയ വാക്കുകൾ നമ്മളിൽ വലിയ കോൺഫിഡൻസ് ഉണ്ടാക്കാൻ കഴിയും. നമുക്ക് നമ്മളിൽ വിശ്വാസം കുറയുമ്പോൾ ഒരാളുണ്ടാകുന്നത് വലിയ കാര്യമാണ്. അതുകൊണ്ട് നല്ലൊരു ടീച്ചർ ഒരു സബ്ജക്റ്റ് മാത്രമല്ല പഠിപ്പിക്കുന്നത്, ജീവിതത്തിലെ നല്ല കാര്യങ്ങളും പഠിപ്പിക്കുന്നു. ദിസ് ഈസ് മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ. നിങ്ങളോടൊപ്പം ആർജിക്കാവൽ കുട്ടി ആർജി അതിഥി.
2: ഏവർക്കും മൈ റേഡിയോ 90 FM-ന്റെ ഹൃദയം നിറഞ്ഞ അധ്യാപക ദിന ആശംസകൾ.
3: ഒരു നല്ല അധ്യാപകനെ കണ്ടെത്തുന്നതോടെ നിങ്ങളുടെ തെറ്റുകൾ അവസാനിക്കും. ഡോക്ടർ APJ അബ്ദുൽ കലാം.

லவ்லஸ்ட் டபுள் கஷ்டப்படாடிட்டு நான்.

0: ഏവർക്കും മൈ റേഡിയോ 90 FM-ന്റെ ഹൃദയം നിറഞ്ഞ അധ്യാപക ദിന ആശംസകൾ.
1: എന്റെ പേര് ഡോക്ടർ പി വി കൃഷ്ണൻ നായർ. 30 ഓളം വർഷങ്ങൾ വിദ്യാർത്ഥികളെ വാത്സല്യത്തോടെ സ്നേഹത്തോടെ പഠിപ്പിച്ച ഒരു അധ്യാപകനാണ് ഞാൻ. ശ്രീ കേളവർമ്മ കോളേജിലും ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റിയിലും ഞാൻ പ്രൊഫസറായിരുന്നു. പിന്നീട് സാഹിത്യ അക്കാദമി, സംഗീതനാട് അക്കാദമി തുടങ്ങിയ സാംസ്കാരിക സ്ഥാപനങ്ങളുടെ സെക്രട്ടറിയായി പ്രവർത്തിക്കാനും എനിക്ക് സൗകര്യം ലഭിച്ചു. പക്ഷേ ജീവിതത്തിന്റെ ഏതെല്ലാം പടവുകൾ കയറിപ്പോകുമ്പോഴും ഒരു അധ്യാപകനായിരുന്നു എന്നതിൽ അഭിമാനിക്കുന്ന ഒരാളാണ് ഞാൻ. അധ്യാപക ജീവിതം ഏറ്റവും ശ്രേഷ്ഠമാണെന്ന്, തലമുറകളെ വളർത്തിയെടുക്കാനുള്ള സൗകര്യവും ഒക്കെ ലഭിക്കുന്നത് അതിൽ നിന്നാണെന്നും ഞാൻ ധന്യതയോടെ ഓർക്കുന്നു. വിദ്യാഭ്യാസത്തെ പറ്റിയുള്ള സങ്കല്പങ്ങൾ ഓരോ കാലത്തും മാറി മാറി വരും. അത് വർണ്ണഭേദം കാലഭേദം കൊണ്ട് വർണ്ണഭേദം വരുന്ന ആകാശത്തെ പോലെയാണ് ചിന്തകന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മൂല്യബോധമുള്ള നല്ലവരായ സംസ്കാരചിത്തരായ വ്യക്തികളെ വളർത്തെടുക്കാൻ കഴിയുന്ന ഒന്നായി വിദ്യാഭ്യാസം മാറട്ടെ എന്ന് വിശ്വസിക്കുകയും അതിനുവേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ എല്ലാവരുടെയും ധർമ്മം. ഈ അധ്യാപക ദിനത്തിൽ മൈ റേഡിയോ 90 FM ശ്രോതാക്കൾക്ക് ഞാൻ എന്റെ അധ്യാപക ദിന ആശംസകൾ സന്തോഷപൂർവ്വം അനുഭവ സമ്പത്തോടെ നൽകുന്നു.
2: ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ നിങ്ങളോടൊപ്പം മാർച്ചിക്രാവിൽ കുട്ടിയാർജി അതിഥി. നമ്മുടെ ബാഗിൽ ബുക്ക്, നോട്ട് ബുക്ക്, ബോട്ടിൽ എന്നിവ ഉണ്ടാകും. എന്നാൽ ടീച്ചേഴ്സിൻ്റെ ബാഗിൽ എന്തായിരിക്കും? ബുക്ക്സ്, നോട്ട് ബുക്ക്സ്, അറ്റൻഡൻസ്, പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് റെഡ് പെൻ. നോട്ട് ബുക്ക് പരിശോധിക്കുമ്പോൾ അത് എവിടെന്നോ പ്രത്യക്ഷപ്പെടും. വെരി ഗുഡ് കണ്ടാൽ സന്തോഷം, പക്ഷേ ഒരു വലിയ റെഡ് മാർക്ക് കണ്ടാൽ മുഖം പോകും. അപ്പോൾ നമുക്ക് അടുത്ത വിശേഷങ്ങളുമായി വീണ്ടും കാണാം. ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂട്ടാൻ നിങ്ങളോടൊപ്പം മരജിക് ടവൽ കുട്ടിയാർജി അതിഥി.

0: എല്ലാവർക്കും നമസ്കാരം. ഞാൻ അർജുൻ നന്ദ്രത്. ഈ ഓണക്കാലം ഗംഭീരമാക്കാൻ ഏറ്റവും മികച്ച ഓഫറുമായി നന്ദ്രത് ജി മാർട്ടിന്റെ ഡീറ്റെയിൽ വിഭാഗം ഒരുങ്ങിക്കഴിഞ്ഞു. മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, ആക്സസറീസ് അങ്ങനെ ഡീറ്റെയിൽ ലോകത്ത് നിങ്ങൾക്ക് ആവശ്യമായതും എന്തും ഏറ്റവും കുറഞ്ഞ വിലയിൽ ഏറ്റവും മികച്ച ഓഫറുകളോടെ ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു. നിങ്ങളുടെ തൊട്ടടുത്തുള്ള നന്ദ്രത് ജി മാർട്ട് ഷോറൂം സന്ദർശിക്കൂ. ഇഷ്ടപ്പെട്ട ഗാഡ്ജറ്റ് സ്വന്തമാക്കൂ. ഈ ഓണം ഗംഭീരമാക്കൂ. ഏവർക്കും എന്റെയും നന്ദ്രത് ജി മാർട്ടിന്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
1: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
2: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
1: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
2: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
1: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
2: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
3: Prime Academy 4 General Education.
4: My Radio 90 FM. Ketaranje kootukoda.

വെൽക്കം ബാക്ക് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ കൂട്ടുകൂടാൻ നിങ്ങളുടെ ഒപ്പം മാർജിക്ടാവിൽ കുട്ടി ആർജി അതിഥി. ടീച്ചേഴ്സ് ഡേ എന്ന് കേൾക്കുമ്പോൾ നമ്മൾ ആദ്യം ചിന്തിക്കുന്നത് ഗിഫ്റ്റ്, ഫ്ലവേഴ്സ്, ഗ്രീറ്റിംഗ് കാർഡ്സ് ഒക്കെ അല്ലേ. പക്ഷേ ടീച്ചേഴ്സിന് വലിയ ഗിഫ്റ്റ് ഒന്നും ആവശ്യമില്ല. നന്നായി പഠിക്കുക, ക്ലാസ് ശ്രദ്ധിക്കുക, ടീച്ചറെ പറയുന്ന കാര്യങ്ങൾ കേൾക്കുക, ഇതൊക്കെ അവർക്ക് വലിയ ഗിഫ്റ്റ് തന്നെയാണ്. പിന്നെ ഒരു സിമ്പിൾ താങ്ക് യു ടീച്ചർ പറഞ്ഞാലും അവർക്ക് ഒരുപാട് സന്തോഷമാകും. സോ ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ കൂട്ടുകൂടാൻ നിങ്ങളോടൊപ്പം മാർജിക് രാവിൽ കുട്ടി ആർജി അതിഥി.

0: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.
1: ഏവർക്കും മൈ റേഡിയോ 90 FM-ന്റെ ഹൃദയം നിറഞ്ഞ അധ്യാപക ദിന ആശംസകൾ.
2: ശിഷ്യരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പാഠപുസ്തകം ഗുരുവാണ്. മഹാത്മാ

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: Prime Academy for General Education.
3: My Radio 90 FM. 90 FM. Ketarinya. Kootukuna.

ഹലോ ഗേൾസ്, വെൽക്കം ബാക്ക് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ കുട്ടികളാണ് നിങ്ങളോടൊപ്പം മാജിക് ട്രാവൽ കുട്ടി ആർജി അതിഥി. ടീച്ചർ എന്ന് കേൾക്കുമ്പോൾ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരാളെയാണ് ചിലപ്പോൾ നമുക്ക് ഓർക്കുക. പക്ഷേ ചില ടീച്ചേഴ്സ് നമ്മുടെ ജോക്സ് കേട്ട് ചിരിക്കും, നമ്മുടെ പ്രോബ്ലം കേൾക്കും, ഫ്രണ്ട്സ് പോലെ സംസാരിക്കും. പക്ഷേ ഹോംവർക്ക് ചോദിക്കുമ്പോൾ അവർ വീണ്ടും ടീച്ചേഴ്സ് മോഡ് ഓൺ ആക്കും. അപ്പോൾ ഇങ്ങനെയല്ലേ നിങ്ങളുടെ ടീച്ചറും? സോ ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ നിങ്ങളോടൊപ്പം മറിച്ചിട്ടാവൽ കുട്ടിയാർജി അതിഥി.

0: ഇതൊക്കെ വരുവാടാറിയായി
1: അത് ശരി, വന്ന് വന്ന് കുമാര് നമ്മളെക്കാളും കുഴപ്പമുണ്ട്.
2: പഠിക്കണമെന്നുള്ള ഒരു ചിന്തയും.

0: ഇത്
1: ഞാൻ വെട്ടി തെളിച്ച വഴിയല്ല, ഗൂഗിൾ മാപ്പ് പറഞ്ഞാണ്. സച്ചിനെ ഞാൻ ഇപ്പോഴും ഉറപ്പിച്ചു പറയാണ്, ഒന്ന് റിസ്ക് എടുക്കാൻ റെഡി ആയി കഴിഞ്ഞാൽ 20 കിലോമീറ്റർ ആണ് ലാഭം.
0: അന്ന് നോക്കാം,
2: ഇനി കുറുക്കുവഴി ഒന്നും വേണ്ട.
0: ഒരു കാര്യം ചെയ്യാം, ഞാൻ എടുക്കാം ഇനി വണ്ടി.

0: നീ അവളെ ചേഷ്ടകളൊക്കെ ഒന്ന് ക്യൂട്ടായിട്ട് വാച്ച്
1: ചെയ്ത്
0: നോക്കണ പോലെ നോക്കാനല്ല പറഞ്ഞു.
2: പിന്നെ
0: നിനക്കെന്റെ
2: റൊമാൻറ്റിക് അറിയില്ല.
0: അതിലേക്ക് നിർണ്ണയം കാണിക്കണേ
2: ഇതല്ലെങ്കിലേ അവന്മാര് ബാക്കി

0: വെൽക്കം ബാക്ക് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ കൂട്ടുകൂടാ നിങ്ങളോട് ഒപ്പം മാർജിക്ക് അവൽ കുട്ടി ആർജി അതിഥി. അപ്പോൾ നമ്മുടെ SMS ക്വസ്റ്റ്യൻ്റെ ടൈം ആയിട്ടുണ്ട് കേട്ടോ. ഇന്നത്തെ SMS ക്വസ്റ്റ്യൻ ഐഡൻറ്റിഫൈ ദ മൂവി ഡയലോഗാണേ. നമ്മളിപ്പോൾ ഒരു മൂവിയുടെ ഡയലോഗ് പ്ലേ ചെയ്യും, അത് ഏത് മൂവിയാണെന്ന് നിങ്ങൾ പറയണേ. അപ്പൊ ദാ ക്വസ്റ്റ്യൻ, ഇതാ പിടിച്ചോളൂ.
1: നമ്മൾ ഡെയിലി ടീച്ചേഴ്സിനെ വിഷ് ചെയ്യാറില്ലേ, അത് എങ്ങനെയാണെന്ന് ഒരു നിമിഷം ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ ടീച്ചേഴ്സിനെ വിഷ് ചെയ്യുമ്പോൾ രണ്ട് കണ്ണും മറിച്ച് കൈകൾ കൂപ്പി ബഹുമാനത്തോടെ ഗുഡ് മോർണിംഗ് പറഞ്ഞാൽ എങ്ങനെയിരിക്കും? ഒരു കുട്ടി അങ്ങനെ ചെയ്യുന്നത് ഒന്ന് സങ്കല്പിച്ച് നോക്കിയേ.
2: ഗുഡ് മോർണിംഗ് ടീച്ചർ.
3: ഗുഡ് മോർണിംഗ്.
1: ഒരു ക്ലാസ് അതുപോലെ വിഷ് ചെയ്താലോ? ഒരു സ്കൂളിലെ മുഴുവൻ കുട്ടികളും അങ്ങനെ ചെയ്താലോ? അധ്യാപകരുടെ അന്നേ ദിവസം ഉസുക്കി ആവുകയും അവർ നമ്മളെ സ്നേഹത്തോടെ ഓരോരോ കാര്യങ്ങൾ പഠിപ്പിക്കുകയും ചെയ്യും.
0: എല്ലാവർക്കും ഉത്തരങ്ങൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ ഉത്തരങ്ങൾ നമ്മുടെ ഒഫീഷ്യൽ വാട്സപ്പ് നമ്പർ ആയിട്ടുള്ള 9072879090 എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാൻ മറക്കല്ലേ. ഐ റിപ്പീറ്റ്, 9072879090. അപ്പോൾ നമുക്ക് കുറച്ച് പാട്ടുകൾ കേട്ട് തിരിച്ചു വന്നാലോ. ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ നിങ്ങളോടൊപ്പം മാർജിക് ലെവൽ കുട്ടി ആർജി അതിഥി.

0: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.
1: ഏവർക്കും മൈ റേഡിയോ 90 FM ഹൃദയം നിറഞ്ഞ അധ്യാപക ദിന ആശംസകൾ.
2: സാങ്കേതിക വിദ്യ ഒരു ഉപകരണം മാത്രമാണ്. കുട്ടികളെ ഒന്നിപ്പിക്കാനും ഉഷാറാക്കാനും പരമപ്രധാനം അധ്യാപകരാണ്. ബിൽ ഗേറ്റ്സ്.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454, 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: മൈ റേഡിയോ 90 FM, കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

ஹே ஹலோ, வெல்கம் பேக் டு மை ரேடியோ 90 FM. கேட்டார்னு கூட்டுக்கூடா நீங்களோட பொம்மாரிஜிக்டாவൽ കുട്ടി ആർജി അതിഥി. നമ്മൾ ഇന്ന് ടീച്ചേഴ്സിനെ കുറിച്ച് സംസാരിച്ചു അല്ലേ. നമ്മുടെ ജീവിതത്തിൽ നമ്മളെ നമ്മളാക്കിയ കുറേ ടീച്ചേഴ്സ് ഉണ്ടാവും. എൻ്റെ പാരൻസൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് അവരുടെയൊക്കെ ജീവിതത്തിൽ അവർക്ക് മോട്ടിവേഷൻ നൽകിയ ടീച്ചേഴ്സിനെ കുറിച്ച്. അങ്ങനെ നിങ്ങളുടെ ലൈഫിൽ റോൾ മോഡലായിട്ടുള്ളൊരു ടീച്ചറുണ്ടോ? ഉണ്ടെങ്കിൽ ആ ടീച്ചർക്ക് ഒരു താങ്ക് യു പറഞ്ഞ മെസ്സേജ് ഇടാൻ മറക്കല്ലേ. എന്തായാലും നമ്മുടെ ഷോർട്ട് ടൈം തീരാറായിട്ടുണ്ട്. ഇന്ന് ഞാൻ പറഞ്ഞ എല്ലാ വിശേഷങ്ങളും എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അടുത്ത ആഴ്ച മറ്റൊരു ടോപ്പിക്കുമായി മറ്റൊരു കുട്ടി അർജി ജോയിൻ ചെയ്തതായിരിക്കും. സോ ഞാൻ ടാറ്റ ബൈ ബൈ പറയുകയാണ്. ദിസ് ഇസ് മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ നിങ്ങളോടൊപ്പം മറിച്ചിട്ടവൽ കുട്ടി അർജി അതിഥി.

0: ഹേയ് ഹലോ ഗുഡ് മോർണിംഗ്. നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ടിപ്സ് ആൻഡ് ട്രിക്സിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജേ ധീരജ ചടക്കിയാണ്. യെസ്, നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നുണ്ടാവുക എന്താ ലഞ്ച് ബ്രേക്ക് 10 മണിയിലേക്ക് ആക്കിയോ എന്നൊക്കെ ആയിരിക്കുള്ളൂ. ഇന്ന് ഞാൻ മാത്രമല്ല, എൻ്റെ കൂടെ 3 സ്പെഷ്യൽ ടീച്ചേഴ്സ് കൂടി ജോയിൻ ചെയ്യുന്നുണ്ട്. ഇന്നത്തെ ദിവസം എല്ലാവർക്കും അറിയാലോ, ഇന്ന് അധ്യാപക ദിനമാണല്ലേ. നമ്മളെ പഠിപ്പിച്ചും തിരുത്തിയും പ്രോത്സാഹിപ്പിച്ചും ജീവിതത്തെ മുന്നോട്ട് നടക്കാൻ കൈപിടിച്ചു ഉയർത്തിയ അധ്യാപകരെ ഓർക്കുന്ന ഒരു ദിവസമാണ്. അതുകൊണ്ട് ഇന്നത്തെ ദിവസം കുറച്ചുകൂടി കളറാക്കാനായിട്ട് ആദ്യം തന്നെ നമ്മളുടെ കൂടെ ജോയിൻ ചെയ്തിരിക്കുന്നത് സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവായ GVHSS ചേലറി മലപ്പുറം ജില്ലയിലെ പ്രിൻസിപ്പാൾ ജിനീഷ് സാറാണ്. യെസ്, അപ്പൊ നമ്മളുടെ കൂടെ സാറ് ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ സാറിന്റെ അടുത്ത് ചോദിക്കാനുള്ള ആദ്യത്തെ ചോദ്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, 2017 സാറ് ചേളരിയിൽ എത്തുമ്പോൾ കണ്ട സ്കൂളും ഇന്ന് കാണുന്ന സ്കൂളും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. ഈ മാറ്റത്തിന് പിന്നിലെ ഏറ്റവും വലിയ മോട്ടിവേഷൻ എന്തായിരുന്നു?
1: ഇരിങ്ങാലക്കുട ഗവൺമെന്റ് മോഡൽ ബോയ്സ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും 2017 സ്ഥലം മാറ്റം ലഭിച്ച് ചേളാരി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ എത്തുന്ന സമയത്ത് സ്കൂളിൻ്റെ ഭൗതിക സാഹചര്യങ്ങൾ വളരെ പരിമിതമായ അവസ്ഥയിലായിരുന്നു. കുട്ടികൾക്ക് ആവശ്യത്തിനുള്ള ക്ലാസ് മുറികളോ ലാബുകളോ ഒന്നും തന്നെ ലഭ്യമായിരുന്നില്ല. എന്നാൽ തുടർ പഠനം ലക്ഷ്യമാക്കി മുന്നോട്ട് പോകുന്ന ഒരു കൂട്ടം വിദ്യാർത്ഥികളെയും വളരെ ദൂരസ്ഥലങ്ങളിൽ നിന്നും വന്ന് അവരെ മികച്ച രീതിയിൽ വിദ്യാഭ്യാസം കൊടുക്കാൻ തയ്യാറായി നിൽക്കുന്ന ഒരു കൂട്ടം അധ്യാപകരെയും ഇതൊക്കെ ശരിയാക്കി എടുക്കുവാൻ എല്ലാവിധ സഹായങ്ങളും ചെയ്യുന്ന PTA SMC കമ്മിറ്റികളും അതുപോലെ തന്നെ രക്ഷിതാക്കളും MLA ഉൾപ്പെടുന്ന ജനപ്രതിനിധികളുമായിരുന്നു ഉണ്ടായിരുന്നത്. ഇവരുടെ എല്ലാ സഹായത്തോടു കൂടിയാണ് ഇത്തരത്തിലുള്ള ഒരു ലക്ഷ്യത്തിലേക്ക് എത്താൻ സാധിച്ചത്.
0: യെസ്, അപ്പൊ സാറിനോട് ചോദിക്കാൻ ഒരുപാട് ചോദ്യങ്ങളായിട്ടിരിക്കുകയാണ്. പക്ഷേ നമ്മുടെ ഈ ഒരു യാത്രയില് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകൾക്കുള്ള സമയമായിട്ടുണ്ട്. കേൾക്കാം, നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ടിപ്സ് ആൻഡ് ട്രിക്സിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം അർഷേ ധീരാജ ചാടകിയാണ്.

0: ഏവർക്കും മൈ റേഡിയോ 90 FM-ന്റെ ഹൃദയം നിറഞ്ഞ അധ്യാപക ദിന ആശംസകൾ.
1: കെ ജി ശങ്കരപ്പിള്ള 3 പതിറ്റാണ്ടിലേറെ കാലം വിവിധ കോളേജുകളിൽ അധ്യാപകനായിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ട തൊഴിൽ ഞാൻ കണ്ടെടുത്തതാണ്. ഒരു ദിവസം പോലും എനിക്ക് ഈ തൊഴിൽ മടുപ്പ് തോന്നിയിട്ടില്ല. കാലം കഴിയുന്തോറും ഈ ചെയ്യുന്ന പണി മഹത്വമുള്ളതാണ്, അർത്ഥപൂർണമാണെന്നാണ് ഞാൻ എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത്. ക്ലാസ്സിൽ എത്തിക്കഴിയുന്നത് വരെയുള്ള അതിൽ നിന്ന് സർഗാത്മകമായി ഒരു ഉയർന്ന വിധാനത്തിലേക്ക് മനസ്സറിയാതെ ഉയർന്നു പോകുന്ന കൂടുതൽ തെളിമയും ഉൾക്കാഴ്ചയും ഉള്ള ലോകങ്ങളിലേക്ക് മനസ്സ് പോകുന്ന ഒരു അനുഭവമാണ് ക്ലാസ്സിൽ എനിക്കുണ്ടായിട്ടുള്ളത്. സോക്രട്ടീസ് മുതൽ ഈ കാലം വരെയുള്ള പാശ്ചാത്യരും വളരെ പൗരാണികരായ ഋഷികൾ മുതൽ നമ്മുടെ കാലം വരെയുള്ള പൗരസ്ത്യരും ഏർപ്പെട്ട ലോകത്തിലെ ഏറ്റവും മഹത്തായ സുദീർഘമായ ഒരു കർമ്മ പരമ്പരയിൽ പെട്ട് നിൽക്കുന്നതുകൊണ്ടാവാം ക്ലാസ്സിലെ നിൽപ്പിൽ ഞാൻ എന്നേക്കാൾ കൂടുതൽ ഉണ്ടായിരുന്നിട്ടുണ്ട്. അങ്ങനെ ഉണ്ടാവുന്നതാണ് എനിക്ക് അതിന്റെ അർത്ഥം. ഇപ്പൊ കർമ്മത്തിന്റെ മഹത്വം എന്റെ സഹപ്രവർത്തകരായ ഇപ്പോഴുള്ളവരും ഇനി വരാനിരിക്കുന്നവരുമായ അധ്യാപകർക്കും അങ്ങനെ അവരവരുടെ ലൗകികമായ പരിമിതികൾക്ക് അപ്പുറത്തേക്ക് പോകാവുന്ന സാംസ്കാരികമായ ഒരു അന്തർദർശനത്തിന്റെ ആവിഷ്കാരമായി അവരവരുടെ തൊഴിൽ മാറട്ടെ. അതിനുള്ള എല്ലാ ആശംസകളും മൈ റേഡിയോ 90 FM ശ്രോതാക്കൾക്ക് എല്ലാവർക്കും എന്റെ അധ്യാപക ദിനാശംസകൾ.
2: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: വെൽക്കം ബാക്ക് ടു അവർ ഷോ ടിപ്സ് ആൻഡ് ട്രിക്സിൽ. ഞാൻ നിങ്ങളുടെ സ്വന്തം മറിച്ചേ ധീരാജ ഷോനകിയാണ്. യെസ്, അപ്പൊ നമ്മളുടെ കൂടെ മലപ്പുറം ജില്ലയിലെ GVHSS ജ്വലറിയിലെ പ്രിൻസിപ്പൽ കൂടി ജോയിൻ ചെയ്തിട്ടുണ്ട്. അതും സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവായ നമ്മുടെ ജിനേഷ് സാർ ആണ് അല്ലേ. അപ്പൊ എന്നാലും നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് വരുമ്പോ, ഒരു പ്രിൻസിപ്പൽ എന്ന നിലയിൽ കെട്ടിടം മുതൽ അക്കാദമിക് റിസൾട്ട് വരെ ഒരുപാട് കാര്യങ്ങൾക്ക് നേതൃത്വം നൽകി, ഇതിൽ സാറിന് പേഴ്സണലി ഏറ്റവും ചാലഞ്ചിങ് ആയി തോന്നിയ ഒരു കാര്യം ഏതാണ്?
4: വളരെ പരിമിതമായ അടിസ്ഥാന സൗകര്യങ്ങളായിരുന്നു അന്ന് നിലവിലുണ്ടായിരുന്നത്. ആ സമയത്ത് മികച്ച ഒരു പഠനാന്തരീക്ഷം സൃഷ്ടിക്കുക എന്നത് തന്നെയായിരുന്നു നേരിട്ട ഏറ്റവും വലിയ വെല്ലുവിളി. വിദ്യാർത്ഥികളുടെ റിസൾട്ട് വർദ്ധിപ്പിക്കേണ്ടതുണ്ട്, കൂടാതെ അധ്യാപകരെ ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകണം. കൂടാതെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി മേഖലയായതുകൊണ്ട് വൊക്കേഷണൽ വിഷയങ്ങളെ സമൂഹത്തിലേക്കും അതുപോലെ തന്നെ പാഠ്യേതര പ്രവർത്തനങ്ങളായിട്ടുള്ള NSS ഉൾപ്പെടെ മുന്നോട്ട് പോകേണ്ടതുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഏകോപിപ്പിക്കുന്നത് ഈ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ടാണ്. അന്ന് നേരിട്ട ഏറ്റവും വലിയ വെല്ലുവിളി അത് തന്നെയായിരുന്നു.
3: ഇനിയും ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്കറിയാനായിട്ടുണ്ട്. ഏതായാലും ഈ ഒരു യാത്രയിൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകൾക്കുള്ള സമയമായിട്ടുണ്ട്. കേൾക്കാം, നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത് മരടിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ടിപ്സ് ആൻഡ് ട്രിക്സിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം മറിഷേ ധീരാജ ഷാനകിയാണ്.

റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: എല്ലാവർക്കും നമസ്കാരം. ഞാൻ അർജുൻ നന്ദ്രത്. ഈ ഓണക്കാലം ഗംഭീരമാക്കാൻ ഏറ്റവും മികച്ച ഓഫറുമായി നന്ദ്രത് ജി മാർട്ടിന്റെ ഡീറ്റെൽ വിഭാഗം ഒരുങ്ങിക്കഴിഞ്ഞു. മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, ആക്സസറീസ് അങ്ങനെ ഡീറ്റെൽ ലോകത്ത് നിങ്ങൾക്ക് ആവശ്യമായതും എന്തും ഏറ്റവും കുറഞ്ഞ വിലയിൽ ഏറ്റവും മികച്ച ഓഫറുകളോടെ ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു. നിങ്ങളുടെ തൊട്ടടുത്തുള്ള നന്ദ്രത് ജി മാർട്ട് ഷോറൂം സന്ദർശിക്കൂ. ഇഷ്ടപ്പെട്ട ഗാഡ്ജറ്റ് സ്വന്തമാക്കൂ. ഈ ഓണം ഗംഭീരമാക്കൂ. ഏവർക്കും എന്റെയും നന്ദ്രത് ജി മാർട്ടിന്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
1: ഏവർക്കും പേജ് ലേണിംഗിന്റെ അധ്യാപക ദിന ആശംസകൾ.
2: My Radio 90 FM. 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: വെൽക്കം ബാക്ക് ടു അവർ ഷോ ടിപ്സ് ആൻഡ് ട്രിക്സിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം അർഷി ദിരാജ ചാനകിയാണ്. യെസ്, അപ്പൊ എന്തായാലും സാറിന്റെ അടുത്ത് അടുത്ത ചോദ്യത്തിലേക്ക് തന്നെ പോവാല്ലേ. ഈ കുട്ടികൾക്ക് പഠനത്തിനോടൊപ്പം കരിയർ ഗൈഡൻസിന് പ്രാധാന്യം നൽകിയിട്ടുണ്ട്. ഇന്നത്തെ ഒരു വിദ്യാർത്ഥി കരിയർ തിരഞ്ഞെടുക്കുമ്പോൾ സാറ് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അഡ്വൈസ് എന്തായിരിക്കും?
1: ചേളാരി ഗവൺമെന്റ് VHSC നിലവിൽ 3 വൊക്കേഷണൽ കോഴ്സുകളാണ് നിലവിലുള്ളത്: വെബ് ഡെവലപ്പർ, ഗ്രാഫിക് ഡിസൈനർ, അസിസ്റ്റന്റ് ഓഫ്സെറ്റ് പ്രിന്റിംഗ് ഓപ്പറേറ്റർ. ഈ 3 വൊക്കേഷണൽ കോഴ്സുകളിലും അതുപോലെ ഇരിങ്ങാലക്കുട ഗവൺമെൻറ് മോഡൽ ബോയ്സ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ലൈഫ് സ്റ്റോക്ക് മാനേജ്മെൻറ് കോഴ്സുകളിലും ഒരുപാട് ജോലി സാധ്യതകൾ പ്രൈവറ്റ് മേഖലയിലും ഗവൺമെൻറ് മേഖലയിലും നിലവിലുണ്ട്. അതുകൊണ്ട് വിദ്യാർത്ഥികൾ ഈ മേഖലയിലെ ജോലി സാധ്യതകൾ മുൻനിർത്തി അവരുടെ താല്പര്യവും സാധ്യതകളുമൊക്കെ മനസ്സിലാക്കി ഒരു കരിയർ മേഖല രൂപപ്പെടുത്തണമെന്നാണ് എനിക്ക് പറയാനുള്ളത്.
0: യെസ്, അപ്പൊ ഈ ചോദ്യങ്ങൾക്കും ഉത്തരങ്ങൾക്കൊക്കെ ഇടയിൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകൾക്കുള്ള സമയമായിട്ടുണ്ട്. കേൾക്കാം, നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ ടിപ്സ് ആൻഡ് ട്രിക്സിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം വർഷേ ദിരാജ ചാനകിയാണ്.

0: ഷോപ്പിംഗ് ഒക്കെ എവിടെ വരെയായി? പർച്ചേസിനൊപ്പം ഒരു കാറ് സെറ്റാക്കാനുള്ള ഐഡിയ പറയാട്ടോ. ഗോപുനന്ദിലെ ജിമാർട്ടിലെ ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസായി 25 മാരുതി ബലേനോ കാറുകളുമാണ് പെർച്ചേസ് ചെയ്യുന്നവർക്ക് കിട്ടുന്നത്. ഒപ്പം ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി നൂറുകണക്കിന് സമ്മാനങ്ങളും ഉണ്ട്. ഇന്ന് തന്നെ തൊട്ടടുത്തുള്ള ഗോപുനന്ദിലെ ജിമാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ.
1: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.

0: വെൽക്കം ബാക്ക് ടു അവർ ഷോ ടിപ്സ് ആൻഡ് ട്രിക്സിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ദിരാജ ചാനക്കിയാണ്. അപ്പൊ എന്തായാലും നമുക്ക് നമ്മുടെ സാറിൻ്റെ അടുത്തുള്ള അടുത്ത ചോദ്യത്തിലേക്ക് തന്നെ വരാം. അപ്പൊ സാർ, ഈ ഒരുപാട് വർഷത്തെ അധ്യാപന ജീവിതത്തിന് ശേഷം തിരിഞ്ഞു നോക്കുമ്പോ ഇതെനിക്ക് ചെയ്തതിൽ ഏറ്റവും സന്തോഷമുണ്ട് എന്ന് പറയുന്ന ഒരു അച്ചീവ്മെന്റ് ഏതാണ്?
1: 2007 ആണ് ഞാൻ സർവീസിൽ കയറിയത്. ഇരിങ്ങാലക്കുട ഗവൺമെന്റ് മോഡൽ ബോയ്സ് VHSEയിൽ വൊക്കേഷണൽ അധ്യാപകനായിട്ടാണ് എൻ്റെ സർവീസ് ആരംഭിച്ചത്. 2012 ഞാൻ പ്രിൻസിപ്പൽ ചാർജിലേക്ക് അതേ സ്കൂളിൽ തന്നെ വരികയുണ്ടായത്. എൻ്റെ ഒരു 18 സർവീസ് കാലയളവിൽ എനിക്ക് ഏറ്റവും സന്തോഷവും ഞാൻ എപ്പോഴും ഓർക്കുന്നൊരു കാര്യം, രണ്ട് വിദ്യാർത്ഥികളെ വെറ്റിനറി ഡോക്ടർ മേഖലയിലേക്ക് എത്തിക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. അതായത് VHSE LSM കോഴ്സ് കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് വെറ്റിനറി ഡോക്ടർ ആവാൻ 5 സീറ്റുകൾ റിസർവേഷൻ ഉണ്ടായിരുന്നു. ആ ഒരു 2013-17 കാലഘട്ടങ്ങളിൽ പഠിച്ച രണ്ട് വിദ്യാർത്ഥികൾക്ക്, അതിലൊരു വിദ്യാർത്ഥി എൻട്രൻസ് റിപ്പീറ്റ് ചെയ്തതിന് ശേഷം റാങ്ക് കുറച്ച് കൂടുതലാണ് എനിക്ക് കിട്ടില്ല എന്ന രീതിയിൽ അവൾ വീട്ടിലിരിക്കുന്ന സമയത്താണ്, ഒരു വർഷം കഴിഞ്ഞതിന് ശേഷം ഞാൻ യാദൃശ്ചികമായിട്ട് ഞാൻ അവളെ വിളിക്കുകയും ഇത് അന്വേഷിക്കുകയും ചെയ്തത്. അപ്പം എൻ്റെ അടുത്ത് സംസാരിച്ചത് അത് കിട്ടാൻ സാധ്യതയില്ല. ആ സമയത്ത് ഞാൻ പിറ്റേ ദിവസം തന്നെ സ്കൂളിലേക്ക് വരാൻ പറയുകയും അതുപോലെ തന്നെ അവൾ സ്കൂളിലേക്ക് എത്തി ഇതിൻ്റെ എല്ലാ ഡോക്യുമെൻസും ശരിയാക്കി വയനാട്ടിലേക്ക് അയക്കാനുള്ള സംവിധാനം ചെയ്തു. അങ്ങനെ ആ വർഷം അവൾ 5 റാങ്കില് വെറ്റിനറി കോഴ്സിലേക്ക് അഡ്മിഷൻ കിട്ടി. ഇന്ന് വെറ്റിനറി ഡോക്ടറായി. അതുപോലെ തന്നെ 2017 ഈ 5 3 കുറയ്ക്കുന്നൊരു സാഹചര്യമുണ്ടായി പെട്ടെന്ന്. അന്ന് അതുപോലെ തന്നെ പഠിക്കുന്ന ഒരു കുട്ടിക്ക് വേണ്ടിയിട്ട് കോടതിയിൽ പോകാനുള്ള എല്ലാ സംവിധാനം ചെയ്തു കൊടുത്ത്, അങ്ങനെ പിന്നെ കോടതിയുടെ ഒരു ഉത്തരവോടുകൂടി തന്നെ ആ കുട്ടിയും 5 വെറ്റിനറി ഡോക്ടർ അഡ്മിഷൻ കിട്ടുകയും ഇന്ന് വെറ്റിനറി ഡോക്ടറായിട്ട് ജോലി ചെയ്യുകയും ചെയ്യാം. അങ്ങനെ 1-2 കാര്യങ്ങൾ സർവീസ് കാലയളവിൽ വളരെ സന്തോഷം ഉണ്ടാക്കിയ 2 കാര്യങ്ങളാണ്. ഏറ്റവും പിന്നെ എന്നും ഓർക്കുന്ന സന്തോഷമുള്ള 2 കാര്യങ്ങളാണ്.
0: താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. ഇത്രയും നേരം നമ്മളുടെ കൂടെ ഇരുന്ന് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നെ താങ്ക് യു സോ സോ സോ മച്ച്. ഇനിയും ഇതുപോലെ ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്താനും ഒരുപാട് പേരെ ഉയരങ്ങളിലേക്ക് എത്തിക്കാനും സാധിക്കട്ടെ. എന്തായാലും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ അധ്യാപക ദിന ആശംസകൾ ആൻഡ് താങ്ക് യു സോ മച്ച്. ഏതായാലും ബ്യൂട്ടിഫുൾ പാട്ടുകൾക്കുള്ളിൽ സമയമായിട്ടുണ്ട്. കേൾക്കാം. യു ഗൈസ് ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൊണ്ടുകൂടാൻ ടിപ്സ് ആൻഡ് ട്രിക്സിൽ അർഷേ ദിരാജ ചാനക്കിയാണ്.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ് Prime Academy for General Education.

0: വെൽക്കം ബാക്ക് ടു അവർ ഷോ ടിപ്സ് ആൻഡ് ട്രിക്സിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം അർഷി ധീരാജ ചാനകിയാണ്. നമ്മളുടെ കൂടെ വൈലപ്പള്ളി ശ്രീധരൻ മേനോൻ മെമ്മോറിയൽ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ സതീഷ് സാർ കൂടി ജോയിൻ ചെയ്തിട്ടുണ്ട്. സാറിനെ കുറിച്ച് പറയുമ്പോൾ ഈ വർഷത്തെ സംസ്ഥാന അധ്യാപക അവാർഡ് കൂടി ലഭിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്തായാലും നമുക്ക് നേരെ സാറിന്റെ അടുത്ത് തന്നെ ചോദിക്കാം അല്ലേ. അപ്പൊ സാർ, ഈ ഭിന്നശേഷിയുള്ള ഒരു വിദ്യാർത്ഥിക്ക് വീട് നിർമ്മിച്ചു നൽകിയത് മുതൽ പുഴ സംരക്ഷണം വരെ വ്യത്യസ്തമായ ഒരുപാട് പ്രവർത്തനങ്ങൾ സാർ നടത്തിയിട്ടുണ്ട്. സാറിന്റെ മനസ്സിൽ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു പ്രവർത്തനം അതിൽ ഏതാണ്?
1: തീർച്ചയായിട്ടും ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിലും എന്റെ ഹൃദയത്തോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന പ്രവർത്തനം ഭിന്നശേഷിക്കാരനായ അജിത്ത് എന്ന വിദ്യാർത്ഥിക്ക് ഒരു സ്നേഹക്കൂട് എന്നായിരുന്നു ആ പദ്ധതിയുടെ പേര്. അത് NSS ജില്ലാ കോർഡിനേറ്റർ എന്ന നിലയില് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിലെ 32 സ്കൂളുകളിലാണ് തൃശൂർ ജില്ലയില് NSS യൂണിറ്റുകൾ പ്രവർത്തിക്കുന്നത്. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിലായിരുന്നു ഈ ഒരു സ്നേഹക്കൂടിന്റെ നിർമ്മാണവും ഞങ്ങൾ നടത്തിയത്. വയനാട് ദുരന്തത്തിന് വേണ്ടി ഫണ്ട് കളക്ട് ചെയ്യുന്ന അതേ സമയത്ത് തന്നെയായിരുന്നു ഈ ഒരു പ്രോജക്റ്റിന് വേണ്ടിയും ഫണ്ട് കണ്ടെത്തിയത്. അപ്പോൾ ഈ 32 സ്കൂളുകളെയും അവിടുത്തെ കുട്ടികളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് അവരുടെ ചെറിയ ചെറിയ പ്രവർത്തനങ്ങൾ, ചെറിയ ചെറിയ ചലഞ്ചുകൾ, ഉപ്പേരി ചലഞ്ച്, പായസം ചലഞ്ച്, ബിരിയാണി ചലഞ്ച്, തോർത്തുമുണ്ട് ചലഞ്ച്, അങ്ങനെ വളരെ വ്യത്യസ്തമായിട്ടുള്ള ചലഞ്ചസിലൂടെ പൊതുജനങ്ങളെ കൂടി അതിൽ പങ്കാളികളാക്കിക്കൊണ്ട് കണ്ടെത്തിയ ആ തുക ഉപയോഗിച്ചിട്ടായിരുന്നു അജിത്തിന് ആ ഒരു സ്നേഹ വീട് നിർമ്മിച്ചു കൊടുക്കാൻ സാധിച്ചത്. അപ്പൊ അതൊരു കൂട്ടായ പ്രവർത്തനമായിരുന്നു, വിദ്യാർത്ഥികളുടെയും അതോടൊപ്പം തന്നെ അധ്യാപകരുടെയും കൂട്ടായ ഒരു പ്രയത്നത്തിന്റെ ഫലം കൂടിയായിരുന്നു ഈ ഒരു സ്വപ്ന സാക്ഷാത്കാരം. അത് തീർച്ചയായിട്ടും അതിന്റെ സ്നേഹവീടിന്റെ താക്കോല് നൽകുന്ന സമയത്ത് ആ മകന്റെയും ആ മകന്റെ അമ്മയുടെയും മുഖത്ത് വിരിഞ്ഞ ആ ഒരു സന്തോഷം അത് തന്നെയാണ് എന്നും മനസ്സിലുമായാത്ത ഓർമ്മയായിട്ട് നിൽക്കുന്നത്.
0: ശരിക്കും ഒരുപാട് കാര്യങ്ങൾ സാറിന്റെ അടുത്ത് നിന്ന് ഞങ്ങൾക്ക് പഠിക്കാനായിട്ടുണ്ട്. എന്തായാലും ഈ ഒരു യാത്രയെല്ലാം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകൾക്കുള്ള സമയമായിട്ടുണ്ട്. പാട്ടുകൾക്ക് ശേഷം കേട്ടുമുട്ടാം. യു ഗൈസ് ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൊണ്ടുകൂടാൻ ടിപ്സ് ആൻഡ് ട്രിക്സിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം അർഷി ധീരാജ ചാനകിയാണ്.
2: ഏവർക്കും മൈ റേഡിയോ 90 FM ഹൃദയം നിറഞ്ഞ അധ്യാപക ദിന ആശംസകൾ.
3: നിങ്ങൾ വിജയം കൈവരിച്ചിട്ടുള്ള ആളാണോ? ഉറപ്പായും നിങ്ങളുടെ ജീവിത വഴിയിൽ ഒരു നല്ല അധ്യാപകൻ ഉണ്ടായിട്ടുണ്ടാകും. ബരാക് ഒബാമ.

0: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.
1: പിറന്നേ കോടി പറന്നേ ആണ്ടവാനെ ആണ്ടി മനസ്സേ, ഏതായി പിറന്നേ കോടി പറന്നേ എമ്മാരിയപ്പ, ഏ തേര ഇഴുക്ക് എന്നാച്ചിമുത്ത്, ഏ മത്തളം കൊട്ടെ
2: സട്ടക്ക് സട്ടക്ക് സട്ടക്ക് സട്ടക്ക് സട്ട.

0: എല്ലാവർക്കും നമസ്കാരം. ഞാൻ അർജുൻ നന്ദ്രത്. ഈ ഓണക്കാലം ഗംഭീരമാക്കാൻ ഏറ്റവും മികച്ച ഓഫറുമായി നന്ദ്രത് ജി മാർട്ടിന്റെ ഡീറ്റെയിൽ വിഭാഗം ഒരുങ്ങിക്കഴിഞ്ഞു. മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, ആക്സസറീസ് അങ്ങനെ ഡീറ്റെയിൽ ലോകത്ത് നിങ്ങൾക്ക് ആവശ്യമായതും എന്തും ഏറ്റവും കുറഞ്ഞ വിലയിൽ ഏറ്റവും മികച്ച ഓഫറുകളോടെ ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു. നിങ്ങളുടെ തൊട്ടടുത്തുള്ള നന്ദ്രത് ജി മാർട്ട് ഷോറൂം സന്ദർശിക്കൂ. ഇഷ്ടപ്പെട്ട ഗാഡ്ജറ്റ് സ്വന്തമാക്കൂ. ഈ ഓണം ഗംഭീരമാക്കൂ. ഏവർക്കും എന്റെയും നന്ദ്രത് ജി മാർട്ടിന്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
1: ഷോപ്പിംഗ് ഒക്കെ എവിടെ വരെയായി? പർച്ചേസിനൊപ്പം ഒരു കാറ് സെറ്റാക്കാനുള്ള ഐഡിയ പറയാട്ടോ. ഗോപു നന്ദല ജിമാർട്ടിലെ ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസ് ആയി 25 മാരുതി ബലേനോ കാറുകളാണ് പെർച്ചേസ് ചെയ്യുന്നവർക്ക് കിട്ടുന്നത്. ഒപ്പം ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി നൂറുകണക്കിന് സമ്മാനങ്ങളും ഉണ്ട്. ഇന്ന് തന്നെ തൊട്ടടുത്തുള്ള ഗോപു നന്ദല ജിമാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ. ഷോപ്പിംഗ് ഒക്കെ എവിടെ വരെയായി? പർച്ചേസിനൊപ്പം ഒരു കാറ് സെറ്റാക്കാനുള്ള ഐഡിയ പറയാട്ടോ. ഗോപു നന്ദല ജിമാർട്ടിലെ ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസ് ആയി 25 മാരുതി ബലേനോ കാറുകളാണ് പെർച്ചേസ് ചെയ്യുന്നവർക്ക് കിട്ടുന്നത്. ഒപ്പം ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി നൂറുകണക്കിന് സമ്മാനങ്ങളും ഉണ്ട്. ഇന്ന് തന്നെ തൊട്ടടുത്തുള്ള ഗോപു നന്ദല ജിമാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ.
0: എല്ലാവർക്കും നമസ്കാരം. ഞാൻ അർജുൻ നന്ദ്രത്. ഈ ഓണക്കാലം ഗംഭീരമാക്കാൻ ഏറ്റവും മികച്ച ഓഫറുമായി നന്ദ്രത് ജി മാർട്ടിന്റെ ഡീറ്റെയിൽ വിഭാഗം ഒരുങ്ങിക്കഴിഞ്ഞു. മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, ആക്സസറീസ് അങ്ങനെ ഡീറ്റെയിൽ ലോകത്ത് നിങ്ങൾക്ക് ആവശ്യമായതും എന്തും ഏറ്റവും കുറഞ്ഞ വിലയിൽ ഏറ്റവും മികച്ച ഓഫറുകളോടെ ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു. നിങ്ങളുടെ തൊട്ടടുത്തുള്ള നന്ദ്രത് ജി മാർട്ട് ഷോറൂം സന്ദർശിക്കൂ. ഇഷ്ടപ്പെട്ട ഗാഡ്ജറ്റ് സ്വന്തമാക്കൂ. ഈ ഓണം ഗംഭീരമാക്കൂ. ഏവർക്കും എന്റെയും നന്ദ്രത് ജി മാർട്ടിന്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
2: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
3: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
2: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
3: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
2: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
3: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
4: Prime Academy for General Education.
5: വെൽക്കം ബാക്ക് ടു അവർ ഷോ. ടിപ്സ് ആൻഡ് ട്രിക്സിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം വർഷേ ധീരാജ ചോരക്കിയാണ്. അപ്പോൾ സതീഷ് സാറിനോടുള്ള അടുത്ത ചോദ്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ധ്വനി മ്യൂസിക് ക്ലബ്, ഇഗ്നൈറ്റ് പ്രൊജക്ട് എന്നിവയിലൂടെ ഈ കുട്ടികളുടെ കഴിവുകൾ വളർത്താൻ സാറ് ശ്രമിച്ചിട്ടുണ്ട്. ഈ കുട്ടികളുടെ കഴിവുകൾ തിരിച്ചറിഞ്ഞ് അവരെ പ്രോത്സാഹിപ്പിക്കുന്നതിൽ ഒരു അധ്യാപകന്റെ റോള് എത്രത്തോളം പ്രധാനമാണ്?
6: ഇഗ്നൈറ്റ് പ്രൊജക്ട് വളരെ മഹത്തായൊരു പ്രോജക്റ്റാണ്. എൻ്റെ ഹൃദയത്തോട് ചേർത്ത് വെച്ചിട്ടുള്ള ഒരു പ്രോജക്റ്റാണത്. ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ജില്ലയിലെ ഒരു സ്കൂൾ അഡോപ്റ്റ് ചെയ്തുകൊണ്ട് ഞാൻ കൂടി അംഗമായിട്ടുള്ള പോസിറ്റീവ് കമ്മ്യൂൺ എന്നുള്ള ട്രെയിനേഴ്സിൻ്റെയും കൗൺസിലേഴ്സിൻ്റെയും ഒരു കൂട്ടായ്മ, ഓൾ കേരള പ്രവർത്തിക്കുന്ന ഒരു കൂട്ടായ്മയാണ്. ആ കൂട്ടായ്മയിൽ ഏകദേശം 200 ട്രെയിനേഴ്സാണ് അംഗങ്ങളായിട്ടുള്ളത്. ട്രെയിനിങ്ങും കൗൺസിലിങ്ങും ടീച്ചിങ്ങും താല്പര്യമുള്ള ആളുകളാണ് അതിൽ അംഗം ആയിട്ടുള്ളത്. അങ്ങനെ 200 തൃശ്ശൂർ ജില്ലയിൽ മാത്രം മെമ്പേഴ്സായിട്ടുള്ള ആ ഒരു കൂട്ടായ്മയുടെ വ്യത്യസ്തമായിട്ടുള്ള പോർട്ട്ഫോളിയോകളാണ് അതിൽ പ്രവർത്തനങ്ങളാണുള്ളത്. അതിൽ സ്റ്റുഡൻസ് ഫോറം, സ്റ്റേറ്റ് സ്റ്റുഡൻസ് ഫോറം, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള വ്യത്യസ്തമായിട്ടുള്ള ചാപ്റ്ററുകളിലെ സ്റ്റുഡൻസ് ഫോറത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രോജക്റ്റാണ് ഇഗ്നൈറ്റ് എന്ന പ്രോജക്റ്റ്. അപ്പം അതിന് കേരളത്തിൽ ഉടനീളം, തൃശ്ശൂർ ജില്ലയിൽ മാത്രമല്ല കേരളത്തിൽ എമ്പാടുമുള്ള സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്കായിട്ട് നടപ്പിലാക്കുന്ന ഒരു പ്രോജക്റ്റാണ്. അപ്പോൾ ഒരു ജില്ലയിൽ ഒരു സ്കൂളിനെയാണ് നമ്മൾ അഡോപ്റ്റ് ചെയ്യുക. അപ്പോൾ തൃശ്ശൂർ ജില്ലയിൽ ഞങ്ങളുടെ സ്കൂൾ തന്നെയാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ സ്കൂളിൽ 8-10 വരെയുള്ള വിദ്യാർത്ഥികൾക്ക്, പിന്നോക്കം നിൽക്കുന്ന സാധാരണക്കാർ പഠിക്കുന്ന സർക്കാർ സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടാണ് ഈ പ്രോജക്റ്റ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്.
5: സാറിന്റെ അടുത്ത് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാനായിട്ടുണ്ട്. എന്തായാലും പാട്ടുപെട്ടിയിലെ പാട്ടുകൾക്കുള്ള സമയം ആയത് കൊണ്ട് കേൾക്കാം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകൾ. പാട്ടുകൾക്ക് ശേഷം കേട്ടുമുട്ടാം. യു ഗൈസ് ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 90.FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ടിപ്സ് ആൻഡ് ട്രിക്സിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം മർഷി ധീരാജ ചടകിയാണ്.

0: ഞാനും
1: ഷോപ്പിംഗ് ഒക്കെ എവിടെ വരെയായി? പർച്ചേസിനൊപ്പം ഒരു കാറ് സെറ്റാക്കാനുള്ള ഐഡിയ പറയാട്ടോ. ഗോപുനന്ദിലെ ജിമാർട്ടിലെ ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസ് ആയി 25 മാരുതി ബലേനോ കാറുകളുമാണ് പെർച്ചേസ് ചെയ്യുന്നവർക്ക് കിട്ടുന്നത്. ഒപ്പം ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി നൂറുകണക്കിന് സമ്മാനങ്ങളും ഉണ്ട്. ഇന്ന് തന്നെ തൊട്ടടുത്തുള്ള ഗോപുനന്ദിലെ ജിമാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ.
2: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ഹേയ് ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ഷോ ടിപ്സ് ആൻഡ് ട്രിക്സിൽ. ഞാൻ നിങ്ങളുടെ സ്വന്തം മാർഷേ ധീരാജ ചാനക്കിയാണ്. യെസ്, അപ്പൊ നമുക്ക് നേരെ നമ്മുടെ സതീഷ് സാറിന്റെ അടുത്തുള്ള അടുത്ത ചോദ്യത്തിലേക്ക് വരാല്ലേ. അപ്പൊ സാർ, NSS നേതൃത്വത്തില് കൃഷിയും പെയിൻ അലിയേറ്റീവ് പ്രവർത്തനങ്ങളൊക്കെ, പുഴ സംരക്ഷണങ്ങളൊക്കെ കുട്ടികളെ പങ്കെടുപ്പിച്ച് നടത്തിയിട്ടുണ്ട്. പഠനത്തിനോടൊപ്പം ഇത്തരം സാമൂഹിക പ്രവർത്തനങ്ങളിൽ കുട്ടികളെ ഉൾപ്പെടുത്തുന്നത് അവരുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിനെ എങ്ങനെയൊക്കെയാണ് സഹായിക്കുന്നത്?
1: NSS പ്രോഗ്രാം ഓഫീസറായിട്ട് 5 വർഷം വർക്ക് ചെയ്തിരുന്നു. ഇപ്പോൾ ജില്ലാ കോർഡിനേറ്ററായിട്ട് വർക്ക് ചെയ്യുന്നു. തൃശ്ശൂരിന്റെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിന്റെ വിദ്യാർത്ഥികളിൽ സമൂലമായ മാറ്റം വരുത്തുന്ന ഒരു പ്രവർത്തനമാണ് NSS. ഇതൊരിക്കലും ഒരു അക്കാദമിക് പ്രവർത്തനമല്ല. അക്കാദമിക് പ്രവർത്തനത്തിനോടൊപ്പം തന്നെ ചേർന്ന് നിന്നുകൊണ്ട് വിദ്യാർത്ഥിയുടെ ഒരു പൂർണമായിട്ടുള്ള വളർച്ച എന്ന വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള ഒരു മാർഗമാണ് സാമൂഹ്യ പ്രവർത്തനം. തീർച്ചയായിട്ടും സമൂഹത്തിലിറങ്ങി സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരുപാട് ആളുകളെ നേരിട്ട് കാണാനും അവരോട് സംസാരിക്കാനും അവരെ സപ്പോർട്ട് ചെയ്യാനും പെയിൻ ആൻഡ് പാലിയേറ്റീവ് പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടൊക്കെ പോകുന്ന വിദ്യാർത്ഥികൾ, ആ മനോഭാവത്തിലുണ്ടാകുന്ന മാറ്റം വളരെ പ്രകടമാണ്. അത് അവരുടെ വീടുകളിലും, അവർ വളർന്നു വരുമ്പോൾ അവരോട് ചേർന്ന് നിൽക്കുന്ന ആ കുടുംബത്തിലും ആ സമൂഹത്തിലും വലിയ മാറ്റം കൊണ്ടുവരാൻ ഈ പ്രവർത്തനങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സാമൂഹ്യ നിർമ്മിതിക്ക് പോലും ഈ വിദ്യാർത്ഥികളുടെ ഈ പ്രവർത്തനം വലിയ അളവിൽ പങ്കുവഹിക്കുന്നുണ്ട് എന്നുള്ളത് സംശയത്തിന് അതീതമായ ഒരു കാര്യമാണ്.
0: പിന്നെ സാറിന്റെ അടുത്ത് വേറൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം ചോദിക്കാനുണ്ട്. ഒരു കാര്യത്തെ കുറിച്ച് അറിയാനായിട്ടുണ്ട്. അതെന്താണ്, ഏതാണ് എന്നൊക്കെ വഴിയെ അറിയാം. ഈ ഒരു യാത്രയിൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകൾക്ക് റിസർവ് ആയിട്ടുണ്ട്. കേൾക്കാം. You guys are listening to my radio 90FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ടിപ്സ് ആൻഡ് ട്രിക്സിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം മാർഷേ ധീരാജ ഷാനക്കിയാണ്.

ഷോപ്പിംഗ് ഒക്കെ എവിടെ വരെയായി? പർച്ചേസിനൊപ്പം ഒരു കാറ് സെറ്റ് ആക്കാനുള്ള ഐഡിയ പറയാട്ടോ. ഗോപുനന്ദിലെ ജിമാർട്ടിലെ ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസ് ആയി 25 മാരുതി ബലേനോ കാറുകളുമാണ് പെർച്ചേസ് ചെയ്യുന്നവർക്ക് കിട്ടുന്നത്. ഒപ്പം ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി നൂറുകണക്കിന് സമ്മാനങ്ങളും ഉണ്ട്. ഇന്ന് തന്നെ തൊട്ടടുത്തുള്ള ഗോപുനന്ദിലെ ജിമാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: Page Learning, Prime Academy for General Education.
3: വെൽക്കം ബാക്ക് ടു അവർ ഷോ ടിപ്സ് ആൻഡ് ട്രിക്സിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം മാർഷേ ധീരാജ ജാനകിയാണ്. നമ്മളുടെ കൂടെ സതീഷ് സാറും ഉണ്ട്. അപ്പൊ സാർ, ഈ ചെയ്ത പ്രവർത്തനങ്ങൾക്കെല്ലാം ലഭിച്ച അംഗീകാരമായി സംസ്ഥാന അധ്യാപക പുരസ്കാരം സാറ് ലഭിച്ചു. ഇനി ചെയ്യാൻ ആഗ്രഹിക്കുന്ന പുതിയൊരു പ്രവർത്തനം എന്താണ്? ഈ ന്യൂ പ്രൊജക്ട്സ് ഒക്കെ എന്തൊക്കെയാണ് സാർ?
4: ഇപ്പോൾ ലഭിച്ച ഈ അംഗീകാരം വളരെയധികം സന്തോഷം നൽകുന്നുണ്ട്. ഇതുവരെ ചെയ്ത പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരമായിട്ട് കാണുന്നു. എന്നാലും ഉപരിയായിട്ട് ഇനി ചെയ്യാനിരിക്കുന്ന ഒരുപാട് നല്ല പ്രവർത്തനങ്ങൾക്കുള്ള പ്രചോദനമായിട്ടും ഇതിനെ നോക്കി കാണുകയാണ്. അപ്പൊ ഇനി നമ്മൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്ന, തുടങ്ങി വച്ചിട്ടുള്ള ഒരു പ്രവർത്തനമാണ്. തൃശൂർ മെഡിക്കൽ കോളേജുമായി സഹകരിച്ച് മെഡിക്കൽ കോളേജിലെ ക്യാൻസർ പേഷ്യൻസിന് വിഗ് നിർമ്മിച്ച് നൽകാനുള്ള ഒരു കേശദാന പദ്ധതിയാണ്. അപ്പോൾ തൃശൂർ ജില്ലയിലെ 32 NSS യൂണിറ്റുകളെയും അവിടുത്തെ വിദ്യാർത്ഥിനികളെ പ്രത്യേകിച്ച് പങ്കെടുപ്പിച്ചുകൊണ്ട് വിദ്യാർത്ഥികളുടെ മുടി ഈ ഒരു പേഷ്യൻസിന് നൽകാനുള്ളൊരു വലിയ പദ്ധതിയാണ്. ആദ്യം തൃശൂർ ജില്ലയിലും പിന്നീട് കേരളം ഒട്ടാകെ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു വലിയ പദ്ധതി. അതിന്റെ ചർച്ചകളൊക്കെ കഴിഞ്ഞു, അതിന്റെ പ്രവർത്തനങ്ങൾ തുടങ്ങി വെച്ചിട്ടുണ്ട്.
3: താങ്ക് യു സോ മച്ച് സാർ, ഇത്രയും നേരം നമ്മളുടെ കൂടെ ഇരുന്ന് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നതിൽ താങ്ക് യു സോ മച്ച്. ആൻഡ് വൺസ് അഗെയിൻ ഹാപ്പി ടീച്ചേഴ്സ് ഡേ, ഒരുപാട് സന്തോഷം. എന്തായാലും ഈ ഒരു വിശേഷങ്ങൾക്കിടയിൽ ബ്യൂട്ടിഫുൾ എല്ലാ പാട്ടുകൾക്കുള്ള സമയമായിട്ടുണ്ട്. പാട്ടുകൾക്ക് ശേഷം കേട്ടുമുട്ടാം. യു ഗൈസ് ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 90.FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ടിപ്സ് ആൻഡ് ട്രിക്സിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം മാർഷേ ധീരാജ ശാനകിയാണ്.
5: ഏവർക്കും മൈ റേഡിയോ 90.FM ഹൃദയം നിറഞ്ഞ അധ്യാപക ദിന ആശംസകൾ.
6: ശിഷ്യരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പാഠപുസ്തകം ഗുരുവാണ്, മഹാത്മാഗാന്ധി.

0: വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു അവർ ഷോ ടിപ്സ് ആൻഡ് ട്രിക്സിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം വാർച്ചേ ധീരാച്ച ചോരക്കിയാണ്. നമ്മളുടെ കൂടെ ഇത് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരാൾ കൂടി ജോയിൻ ചെയ്യുന്നുണ്ട്.
1: ഞാൻ കാസർഗോഡ് കാഞ്ഞങ്ങാട് സൗത്ത് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ VHSC വിഭാഗം അധ്യാപകനാണ്.
0: അതുപോലെ തന്നെ ഈ വർഷത്തെ ബെസ്റ്റ് ടീച്ചർ അല്ലേ? അപ്പൊ സാറിനടുത്ത് ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്ക് ചോദിക്കാറായിട്ടുണ്ട്. ആദ്യം തന്നെ ചോദിക്കട്ടെ, 30-ലധികം പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ള സാറിന് സംസ്ഥാന അധ്യാപക അവാർഡ് ലഭിച്ചപ്പോ എന്താണ് തോന്നുന്നത്?
1: എന്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളോട് ഞാൻ പറയാറുണ്ട്, ഈ അവാർഡ് എനിക്ക് കിട്ടിയതല്ല, നമുക്ക് കിട്ടിയതാണ്. കാരണം ഞാൻ ഒരാളെ, ഇപ്പോൾ നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ യഥാർത്ഥത്തിൽ അവരിൽ നിന്നാണ് നമ്മൾ ഒരുപാട് പഠിക്കുന്നത്. അവരുടെ ചിരിയുണ്ട്, അവരുടെ ഓരോരോ ചോദ്യങ്ങൾ, സംശയങ്ങൾ ഇതെല്ലാം ഉണ്ട്. അതോടൊപ്പം തന്നെ പല പാഠ്യേതര, അതായത് NSS നാഷണൽ സർവീസ് സ്കീമും കരിയർ ഗൈഡൻസിന്റെ ഒക്കെ ഇതുണ്ട്, ക്ലബുകളുണ്ട്. അതിലെല്ലാം കുട്ടികൾ പഠനത്തിനപ്പുറം ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള പ്രവർത്തനങ്ങളിൽ വിദ്യാർത്ഥികൾ കാണിക്കുന്ന ഒരു ആത്മാർത്ഥതയുണ്ട്. അതാണ് എന്റെ ശക്തി. എന്റെ ഈ വിജയത്തില് ഏറ്റവും കൂടുതൽ സന്തോഷിക്കേണ്ടതും അതിനുള്ള അർഹത എനിക്ക് നേടിത്തന്നതും എന്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളാണ്.
0: കേൾക്കുമ്പോ ഒത്തിരി ഒത്തിരി ഒത്തിരി സന്തോഷമുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ അറിയാനായിട്ടുണ്ട്, ഒരു ക്യൂരിയോസിറ്റി ഉണ്ട്. ഏതായാലും ഈ ഒരു യാത്രയിൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകൾക്കുള്ള സമയമായത് കൊണ്ട് കേൾക്കാം ഒരുപിടി മനോഹരമായിട്ടുള്ള ഗാനങ്ങൾ. യു ഗൈസ് ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ കൂട്ടുകൂടാൻ ടിപ്സ് ആൻഡ് ട്രിക്സിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം വർഷേ ധീരാജ ഷാനകിയാണ്.

0: ഷോപ്പിംഗ് ഒക്കെ എവിടെ വരെയായി? പർച്ചേസിനൊപ്പം ഒരു കാറ് സെറ്റ് ആക്കാനുള്ള ഐഡിയ പറയാട്ടോ. ഗോപുനന്ദിലെ ജിമാർട്ടിലെ ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസ് ആയി 25 മാരുതി ബലേനോ കാറുകളുമാണ് പെർച്ചേസ് ചെയ്യുന്നവർക്ക് കിട്ടുന്നത്. ഒപ്പം ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി നൂറുകണക്കിന് സമ്മാനങ്ങളും ഉണ്ട്. ഇന്ന് തന്നെ തൊട്ടടുത്തുള്ള ഗോപുനന്ദിലെ ജിമാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ.
1: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454, 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: ഷോപ്പിംഗ് ഒക്കെ എവിടെ വരെയായി? പർച്ചേസിനൊപ്പം ഒരു കാറ് സെറ്റ് ആക്കാനുള്ള ഐഡിയ പറയാട്ടോ. ഗോപുനന്ദിലെ ജിമാർട്ടിലെ ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസായി 25 മാരുതി ബലേനോ കാറുകളുമാണ് പെർച്ചേസ് ചെയ്യുന്നവർക്ക് കിട്ടുന്നത്. ഒപ്പം ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി 100 കണക്കിന് സമ്മാനങ്ങളും ഉണ്ട്. ഇന്ന് തന്നെ തൊട്ടടുത്തുള്ള ഗോപുനന്ദിലെ ജിമാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ.
4: My Radio 90 FM, 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: വെൽക്കം ബാക്ക് ടു അവർ ഷോ ടിപ്സ് ആൻഡ് ട്രിക്സിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ധീരാജ ചാനക്കി ആണ്. യെസ്, അപ്പൊ നമ്മളുടെ സമീർ സാറിന് അടുത്തുള്ള അടുത്ത ചോദ്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സാർ, ഈ ക്ലാസ് റൂമിനപ്പുറം പരിസ്ഥിതി സംരക്ഷണവും അതുപോലെ തന്നെ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ, ഓപ്പൺ ലൈബ്രറി, ഹോണസ്റ്റി ഷോപ്പ് തുടങ്ങി നിരവധി വ്യത്യസ്ത പദ്ധതികൾ സാർ നേതൃത്വം നൽകിയിട്ടുണ്ട്. ഒരു അധ്യാപകൻ സമൂഹത്തിൽ എത്രത്തോളം ഇടപെടണം എന്നാണ് സാറിന്റെ അഭിപ്രായം?
1: ഇത്തരത്തിലുള്ള പല പ്രവർത്തനങ്ങൾ നല്ലതിൽ കുട്ടികളിലേക്ക് കൊടുക്കുക എന്ന ഉദ്ദേശത്തോടാണ് വിവിധമായ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. ഇതൊന്നും ഒരു പുസ്തകത്തിലും ഇല്ലാത്ത പാഠങ്ങളാണ്. പക്ഷേ അധ്യാപകൻ എന്നത് ഒരു സമൂഹത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു വ്യക്തി കൂടെയാണ്. അപ്പോൾ ആ രീതിയിൽ നമ്മൾ ഇടപെട്ടില്ലെങ്കിൽ പിന്നെ ആരാ ഇടപെടുക? അതുകൊണ്ട് അധ്യാപകർ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ലഹരിക്കെതിരെയും മറ്റുള്ള പ്രവർത്തനങ്ങളുടേതിലും എല്ലാത്തിനും നമ്മൾ പ്രവർത്തിക്കാൻ തയ്യാറാണ്.
0: ശരിക്കും ഓരോന്ന് കേൾക്കുമ്പോൾ ഒരു ഇൻസ്പിറേഷൻ, ഒരു റൊമാൻറ്റിഫിക്കേഷൻ ഒക്കെ ആണെങ്കിലും നമ്മൾക്കും എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നൊരു തോട്ട് വരാണ്, ഒരു ആശയം വരാണ്. അത് എനിക്ക് തോന്നുന്നു ഇത് കേട്ടോണ്ടിരിക്കുന്ന ഓരോ ലിസ്ണേഴ്സിനും ഫീൽ ചെയ്തിട്ടുണ്ടാകും. അതെന്തൊക്കെയാണ്, ഏതൊക്കെയാണ് ഇത്? എന്തായാലും ഇനിയും ഒരുപാട് കാര്യങ്ങൾ സാറിൻ്റെ അടുത്ത് നിന്ന് ഞങ്ങൾക്കറിയാറായിട്ടുണ്ട്. ഈ ഒരു യാത്രയിൽ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള പാട്ടുകൾക്കുള്ള സമയം ആയതുകൊണ്ട് പാട്ടുകൾക്ക് ശേഷം കേട്ടുമുട്ടാം. യു ഗൈസ് ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ടിപ്സ് ആൻഡ് ട്രിക്സിൽ ഞങ്ങളുടെ സ്വന്തം അർഷേ ധീരാജ ശോനക്കി ആണ്.

0: ഷോപ്പിംഗ് ഒക്കെ എവിടെ വരെയായി? പർച്ചേസിനൊപ്പം ഒരു കാറ് സെറ്റ് ആക്കാനുള്ള ഐഡിയ പറയാട്ടോ. ഗോപുനന്ദിലെ ജിമാർട്ടിലെ ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസ് ആയി 25 മാരുതി ബലേനോ കാറുകളുമാണ് പെർച്ചേസ് ചെയ്യുന്നവർക്ക് കിട്ടുന്നത്. ഒപ്പം ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി നൂറുകണക്കിന് സമ്മാനങ്ങളും ഉണ്ട്. ഇന്ന് തന്നെ തൊട്ടടുത്തുള്ള ഗോപുനന്ദിലെ ജിമാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ.
1: ഏവർക്കും മൈ റേഡിയോ 90 FM-ന്റെ ഹൃദയം നിറഞ്ഞ അധ്യാപക ദിന ആശംസകൾ.
2: എന്റെ പേര് ഡോക്ടർ പി വി കൃഷ്ണൻ നായർ. 30 വർഷങ്ങൾ വിദ്യാർത്ഥികളെ വാത്സല്യത്തോടെ സ്നേഹത്തോടെ പഠിപ്പിച്ച ഒരു അധ്യാപകനാണ് ഞാൻ. ശ്രീ കേളവർമ്മ കോളേജിലും ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റിയിലും ഞാൻ പ്രൊഫസറായിരുന്നു. പിന്നീട് സാഹിത്യ അക്കാദമി, സംഗീതനാട് അക്കാദമി തുടങ്ങിയ സാംസ്കാരിക സ്ഥാപനങ്ങളുടെ സെക്രട്ടറിയായി പ്രവർത്തിക്കാനും എനിക്ക് സൗകര്യം ലഭിച്ചു. പക്ഷേ ജീവിതത്തിന്റെ ഏതെല്ലാം പടവുകൾ കയറിപ്പോകുമ്പോഴും ഒരു അധ്യാപകനായിരുന്നു എന്നതിൽ അഭിമാനിക്കുന്ന ഒരാളാണ് ഞാൻ. അധ്യാപക ജീവിതം ഏറ്റവും ശ്രേഷ്ഠമാണെന്ന്, തലമുറകളെ വളർത്തിയെടുക്കാനുള്ള സൗകര്യവും ഒക്കെ ലഭിക്കുന്നത് അതിൽ നിന്നാണെന്നും ഞാൻ ധന്യതയോടെ ഓർക്കുന്നു. വിദ്യാഭ്യാസത്തെ പറ്റിയുള്ള സങ്കല്പങ്ങൾ ഓരോ കാലത്തും മാറി മാറി വരും. അത് വർണ്ണഭേദം കാലഭേദം കൊണ്ട് വർണ്ണഭേദം വരുന്ന ആകാശത്തെ പോലെയാണ് ചിന്തകന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മൂല്യബോധമുള്ള നല്ലവരായ സംസ്കാരചിത്തരായ വ്യക്തികളെ വളർത്തെടുക്കാൻ കഴിയുന്ന ഒന്നായി വിദ്യാഭ്യാസം മാറട്ടെ എന്ന് വിശ്വസിക്കുകയും അതിനുവേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ എല്ലാവരുടെയും ധർമ്മം. ഈ അധ്യാപക ദിനത്തിൽ മൈ റേഡിയോ 90 FM ശ്രോതാക്കൾക്ക് ഞാൻ എന്റെ അധ്യാപക ദിന ആശംസകൾ സന്തോഷപൂർവ്വം അനുഭവ സമ്പത്തോടെ നൽകുന്നു.
3: മൈ റേഡിയോ 90 FM.

0: അങ്ങനെ ഒരുപടി മനോഹരമായിട്ടുള്ള പാട്ടുകൾക്ക് ശേഷം വെൽക്കം ബാക്ക് ടിപ്സ് ആൻഡ് ട്രിക്സിൽ നിങ്ങളുടെ സ്വന്തം അർഷ ജാനകിയാണ്. യെസ്, അപ്പൊ നമ്മൾക്ക് നമ്മുടെ സമീർ സാറിന് അടുത്തുള്ള അടുത്ത ചോദ്യത്തിലേക്ക് വരാല്ലേ. സാർ, ഈ വിദ്യാർത്ഥികളുടെ കൊഴിഞ്ഞുപോക്ക് തടയുന്നതിലും പുതിയ കുട്ടികളെ സ്കൂളിലേക്ക് എത്തിക്കുന്നതിലും ICT ഉൾപ്പെടെ വ്യത്യസ്ത രീതികളിൽ സാർ പരീക്ഷിച്ചിട്ടുണ്ട്. ഇന്നത്തെ കുട്ടികളെ പഠനത്തിലേക്ക് കൂടുതൽ ആകർഷിക്കാൻ അധ്യാപകർ എന്തൊക്കെയാണ് മാറ്റേണ്ടത്?
1: ഈ സ്കൂളുകളിലെ കുട്ടികളുടെ കൊഴിഞ്ഞുപോക്ക് തടയുന്നതിന് വേണ്ടി നമ്മൾ എന്തെല്ലാം പല പ്രവർത്തനങ്ങൾ ചെയ്താൽ മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. നമ്മൾ കുട്ടികളെല്ലാം മാറിക്കഴിഞ്ഞു, പക്ഷെ നമ്മൾ അധ്യാപക സമൂഹത്തിലുള്ള പലരും നമ്മൾ ഇതുവരെ മാറിയിട്ടില്ല എന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇപ്പോൾ ഇന്നത്തെ ഒരു കുട്ടി മൊബൈൽ ഫോണിൽ ലോകം കാണുന്ന കുട്ടിയാണ്. അവനെ ചോക്ക് ആൻഡ് ടോക്ക് രീതിയിൽ ബോർഡിൽ പിടിച്ചിരുത്തി ചോക്ക് കൊണ്ടോ അല്ലെ വേന കൊണ്ടോ എഴുതി പഠിപ്പിക്കാൻ നിന്ന് കഴിഞ്ഞാൽ അത് നമ്മൾ അവൻ ബോറടിച്ചാവുകയുള്ളൂ. അത്തരത്തിൽ സാഹചര്യങ്ങളിൽ അവനോടൊപ്പം നിന്ന് ICT അല്ലെങ്കിൽ ബാക്കിയുള്ള പവർ പോയിന്റോ അല്ലെങ്കിൽ വാട്സപ്പിലോ റീൽസ് വഴിയൊക്കെ പല പല കാര്യങ്ങൾ അവൻ പഠിപ്പിച്ചു കൊടുക്കാൻ കഴിയും. അത്തരത്തിലേക്ക് അപ്ഡേറ്റ് ആവണമെന്നാണ് എനിക്ക് പറയാൻ.
0: അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു സാറിനടുത്തോരോന്നും ചോദിക്കുമ്പോഴും കുറേ പേര് ആഗ്രഹിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അതെന്താണ് എന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ആ ഒരു ചോദ്യത്തിലേക്ക് വരുന്നതിന് മുൻപായി കേൾക്കാം ബ്യൂട്ടിഫുൾ ഗാനങ്ങൾ. യു ഗൈസ് ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ടിപ്സ് ആൻഡ് ട്രിക്സിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം അർഷ ധീരാജ് ചടകിയാണ്.

0: ഷോപ്പിംഗ് ഒക്കെ എവിടെ വരെയായി? പർച്ചേസിനൊപ്പം ഒരു കാറ് സെറ്റ് ആക്കാനുള്ള ഐഡിയ പറയാട്ടോ. ഗോപുനന്ദിലെ ജിമാർട്ടിലെ ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസായി 25 മാരുതി ബലേനോ കാറുകളുമാണ് പെർച്ചേസ് ചെയ്യുന്നവർക്ക് കിട്ടുന്നത്. ഒപ്പം ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി നൂറുകണക്കിന് സമ്മാനങ്ങളും ഉണ്ട്. ഇന്ന് തന്നെ തൊട്ടടുത്തുള്ള ഗോപുനന്ദിലെ ജിമാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ.
1: ദേശീയ സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാക്കൾക്ക് മൈ റേഡിയോ 90 FM അനുമോദനങ്ങൾ.
2: വെൽക്കം ബാക്ക് ടു അവർ ഷോ ടിപ്സ് ആൻഡ് ട്രിക്സിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജെ ധീരാജ് ചാനകിയാണ്. യെസ്, അപ്പൊ നമ്മളിങ്ങനെ ഓരോ ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴും ഓരോരുത്തർ ആഗ്രഹിക്കുന്ന ചോദ്യം ഇതായിരിക്കുള്ളൂ, സാറിന്റെ ഒരു അവാർഡ് വാർത്ത കേട്ടിട്ട് എനിക്കും ഒരു നല്ല ടീച്ചർ ആകണം എന്ന് ചിന്തിക്കുന്ന ഒരുപാട് കുട്ടികൾ ഉണ്ടാവും. അങ്ങനെയുള്ള ഫ്യൂച്ചർ ടീച്ചേഴ്സിനോട് സാറിന് എന്താണ് പറയാനുള്ളത്?
3: അധ്യാപനം എന്ന് പറയുന്നത് ഒരു ജോലിയെ മാത്രമായി കാണരുത്. അത് ഏറ്റവും കൂടുതൽ അതൊരു ജീവിതമായിട്ട് കാണണം. നമ്മുടെ മുന്നിലിരിക്കുന്ന അത് ജീവനുള്ള ഫയലുകളായിട്ടാണ് ഞാൻ കാണപ്പെടുന്നത്. അത് നല്ല മാർക്ക് വാങ്ങുന്ന കുട്ടികളെ മാത്രമേ നമ്മൾ ശ്രദ്ധിക്കാവൂ അല്ലെങ്കിൽ പഠിപ്പിക്കാവൂ എന്നുള്ളതല്ല. ഞാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത് എപ്പോഴും അവസാന ബെഞ്ചിലിരുന്ന് മയങ്ങുന്ന അല്ലെങ്കിൽ ഉറങ്ങുന്ന അല്ലെങ്കിൽ അത് ശ്രദ്ധിക്കാതിരിക്കുന്ന കുട്ടികൾക്കായിരിക്കും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് അവരെ കൂടെ നമ്മളിലേക്ക് അടുപ്പിച്ചെടുക്കുകയാണ് ഏറ്റവും കൂടുതലായിട്ട് ചെയ്യുന്നത്. അത്തരത്തിലുള്ള കുട്ടിയെ ചേർത്ത് നിൽക്കുമ്പോഴാണ് നമുക്ക് ഏറ്റവും വലിയ സന്തോഷം. അവര് നാളൊരു കാലത്ത് വിജയിച്ചു വരുമ്പോഴാണ് ഏറ്റവും കൂടുതൽ സന്തോഷം വരുന്നത്.
2: താങ്ക് യു സാർ. അങ്ങനെ സംസാരിച്ചിരുന്ന സ്റ്റുഡിയോ ക്ലോക്കിലെ സമയം 1 മണിയാകാറായിട്ടുണ്ട്. ഇന്നത്തേക്ക് വൈൻഡ് അപ്പ് ചെയ്യേണ്ട ഒരു സമയം ആകാറായി. അപ്പൊ ഈ പോകുന്നതിന് മുൻപ് നമ്മുടെ ലിസ്ണേഴ്സിന്റെ അടുത്ത് എന്താണ് സാർ പറയാറായിട്ടുള്ളത്?
3: ഓരോ കുട്ടിയും പ്രതീക്ഷയാണ്. അതിന് നിറം നൽകാൻ ഞാൻ ഉൾപ്പെടുന്ന അധ്യാപക സമൂഹം തയ്യാറായാൽ വളരെ മനോഹരമായി കുട്ടികളെ നമുക്ക് സ്കൂളിൽ പഠിപ്പിച്ച് മുന്നോട്ട് പോകാൻ കഴിയും. കുട്ടികളെ എന്നും ചേർത്ത് പിടിക്കുക, അവൻ്റെ ഇമോഷണൽ ഫീലിംഗ് അതിനെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ കുട്ടികൾ വളരെ സന്തോഷത്തോടെ നമ്മളോടൊപ്പം നിൽക്കും.
2: താങ്ക് യു സോ മച്ച് ആൻഡ് വൺസ് അഗൈൻ ഹാപ്പി ടീച്ചേഴ്സ് ഡേ. ഒരുപാട് സന്തോഷമുണ്ട്. എന്തായാലും ഒരുപാട് വിശേഷങ്ങൾ പറഞ്ഞിരുന്ന സമയം പോയതേ അറിഞ്ഞിരുന്നില്ല. സമയം അങ്ങനെയാണല്ലേ, സോ അത് വേണ്ട രീതിയിൽ എല്ലാവരും യൂസ് ചെയ്യുക. ഏതായാലും അടുത്തൊരു ദിവസം മറ്റൊരു ടീച്ചർ ആർജി നിങ്ങളോടൊപ്പം ജോയിൻ ചെയ്യുന്നുള്ള പ്രതീക്ഷയിൽ ഇന്നത്തേക്ക് തൽക്കാലം ടെറ്റ ബൈ ബൈ പറയാണ്. എല്ലാവരും ഹാപ്പി ആയിട്ട് യൂസ് സ്റ്റേ ഹാപ്പി, സ്റ്റേ ഹെൽത്തി, സ്റ്റേ ട്യൂൺഡ് ടു ഓൺലി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ടിപ്സ് ആൻഡ് ട്രിക്സിൽ അർഷേ ധീരാജ് ഷാരകി സൈനിങ് ഓഫ് നൗ.

0: ഷോപ്പിംഗ് ഒക്കെ എവിടെ വരെയായി? പർച്ചേസിനൊപ്പം ഒരു കാറ് സെറ്റ് ആക്കാനുള്ള ഐഡിയ പറയാട്ടോ. ഗോപുനന്ദിലെ ജിമാർട്ടിലെ ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസ് ആയി 25 മാരുതി ബലേനോ കാറുകളുമാണ് പെർച്ചേസ് ചെയ്യുന്നവർക്ക് കിട്ടുന്നത്. ഒപ്പം ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി നൂറുകണക്കിന് സമ്മാനങ്ങളും ഉണ്ട്. ഇന്ന് തന്നെ തൊട്ടടുത്തുള്ള ഗോപുനന്ദിലെ ജിമാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ.
1: എല്ലാവർക്കും നമസ്കാരം, ഞാൻ അർജുൻ നന്ദ്രത്. ഈ ഓണക്കാലം ഗംഭീരമാക്കാൻ ഏറ്റവും മികച്ച ഓഫറുമായി നന്ദ്രത് ജിമാർട്ടിന്റെ ഡീറ്റെയിൽ വിഭാഗം ഒരുങ്ങിക്കഴിഞ്ഞു. മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, ആക്സസറീസ് അങ്ങനെ ഡീറ്റെയിൽ ലോകത്ത് നിങ്ങൾക്ക് ആവശ്യമായതും എന്തും ഏറ്റവും കുറഞ്ഞ വിലയിൽ ഏറ്റവും മികച്ച ഓഫറുകളോടെ ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു. നിങ്ങളുടെ തൊട്ടടുത്തുള്ള നന്ദ്രത് ജിമാർട്ട് ഷോറൂം സന്ദർശിക്കൂ. ഇഷ്ടപ്പെട്ട ഗാഡ്ജറ്റ് സ്വന്തമാക്കൂ. ഈ ഓണം ഗംഭീരമാക്കൂ. ഏവർക്കും എന്റെയും നന്ദ്രത് ജിമാർട്ടിന്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
2: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
3: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
2: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
3: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
2: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
3: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
4: Prime Academy 4 General Education.
5: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ഏവർക്കും മൈ റേഡിയോ 90 FM-ന്റെ ഹൃദയം നിറഞ്ഞ അധ്യാപക ദിന ആശംസകൾ.
1: ഒരു നല്ല അധ്യാപകനെ കണ്ടെത്തുന്നതോടെ നിങ്ങളുടെ തെറ്റുകൾ അവസാനിക്കും. ഡോക്ടർ APJ അബ്ദുൽ കലാം.
2: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: എല്ലാവർക്കും നമസ്കാരം. ഞാൻ അർജുൻ നന്ദ്രത്. ഈ ഓണക്കാലം ഗംഭീരമാക്കാൻ ഏറ്റവും മികച്ച ഓഫറുമായി നന്ദ്രത് ജി മാർട്ടിന്റെ ഡീറ്റെയിൽ വിഭാഗം ഒരുങ്ങിക്കഴിഞ്ഞു. മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, ആക്സസറീസ് അങ്ങനെ ഡീറ്റെയിൽ ലോകത്ത് നിങ്ങൾക്ക് ആവശ്യമായതും എന്തും ഏറ്റവും കുറഞ്ഞ വിലയിൽ ഏറ്റവും മികച്ച ഓഫറുകളോടെ ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു. നിങ്ങളുടെ തൊട്ടടുത്തുള്ള നന്ദ്രത് ജി മാർട്ട് ഷോറൂം സന്ദർശിക്കൂ. ഇഷ്ടപ്പെട്ട ഗാഡ്ജറ്റ് സ്വന്തമാക്കൂ. ഈ ഓണം ഗംഭീരമാക്കൂ. ഏവർക്കും എന്റെയും നന്ദ്രത് ജി മാർട്ടിന്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
1: ഷോപ്പിംഗ് ഒക്കെ എവിടെ വരെയായി? പർച്ചേസിനൊപ്പം ഒരു കാറ് സെറ്റാക്കാനുള്ള ഐഡിയ പറയാട്ടോ. ഗോപു നന്ദലെ ജിമാർട്ടിലെ ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസായി 25 മാരുതി ബലേനോ കാറുകളുമാണ് പെർച്ചേസ് ചെയ്യുന്നവർക്ക് കിട്ടുന്നത്. ഒപ്പം ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി നൂറുകണക്കിന് സമ്മാനങ്ങളും ഉണ്ട്. ഇന്ന് തന്നെ തൊട്ടടുത്തുള്ള ഗോപു നന്ദലെ ജിമാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ.
2: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.
3: ഏവർക്കും സ്നേഹപൂർവ്വം എഡ്യൂക്കേഷണൽ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഹൃദയം നിറഞ്ഞ അധ്യാപക ദിന ആശംസകൾ.

0: ഷോപ്പിംഗ് ഒക്കെ എവിടെ വരെയായി? പർച്ചേസിനൊപ്പം ഒരു കാറ് സെറ്റ് ആക്കാനുള്ള ഐഡിയ പറയാട്ടോ. ഗോപുനന്ദിലെ ജിമാർട്ടിലെ ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസ് ആയി 25 മാരുതി ബലേനോ കാറുകളുമാണ് പെർച്ചേസ് ചെയ്യുന്നവർക്ക് കിട്ടുന്നത്. ഒപ്പം ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി നൂറുകണക്കിന് സമ്മാനങ്ങളും ഉണ്ട്. ഇന്ന് തന്നെ തൊട്ടടുത്തുള്ള ഗോപുനന്ദിലെ ജിമാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ.
1: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: இந்த நம்பர் ஒன் நம்பர் டூ எல்லாம் பாப்ப விளையா. He is the only one. The mega one.
1: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
2: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
1: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
2: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
1: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
2: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454, 8921527372.
3: പേജ് ലേണിംഗ്, Prime Academy for General Education.
4: ഏവർക്കും മൈ റേഡിയോ 90 FM-ന്റെ ഹൃദയം നിറഞ്ഞ അധ്യാപക ദിന ആശംസകൾ.
5: ഒരു നല്ല അധ്യാപകനെ കണ്ടെത്തുന്നതോടെ നിങ്ങളുടെ തെറ്റുകൾ അവസാനിക്കും. ഡോക്ടർ APJ അബ്ദുൽ കലാം.
6: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.

0: ഷോപ്പിംഗ് ഒക്കെ എവിടെ വരെയായി? പർച്ചേസിനൊപ്പം ഒരു കാറ് സെറ്റ് ആക്കാനുള്ള ഐഡിയ പറയാട്ടോ. ഗോപുനന്ദിലെ ജിമാർട്ടിലെ ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസ് ആയി 25 മാരുതി ബലേനോ കാറുകളുമാണ് പെർച്ചേസ് ചെയ്യുന്നവർക്ക് കിട്ടുന്നത്. ഒപ്പം ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി നൂറുകണക്കിന് സമ്മാനങ്ങളും ഉണ്ട്. ഇന്ന് തന്നെ തൊട്ടടുത്തുള്ള ഗോപുനന്ദിലെ ജിമാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ.
1: My Radio 90 FM, 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ഏവർക്കും മൈ റേഡിയോ 90 FM-ന്റെ ഹൃദയം നിറഞ്ഞ അധ്യാപക ദിന ആശംസകൾ.
1: എന്റെ പേര് ഡോക്ടർ പി വി കൃഷ്ണൻ നായർ. 30-ഓളം വർഷങ്ങൾ വിദ്യാർത്ഥികളെ വാത്സല്യത്തോടെ സ്നേഹത്തോടെ പഠിപ്പിച്ച ഒരു അധ്യാപകനാണ് ഞാൻ. ശ്രീ കേളവർമ്മ കോളേജിലും ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റിയിലും ഞാൻ പ്രൊഫസറായിരുന്നു. പിന്നീട് സാഹിത്യ അക്കാദമി, സംഗീതനാട് അക്കാദമി തുടങ്ങിയ സാംസ്കാരിക സ്ഥാപനങ്ങളുടെ സെക്രട്ടറിയായി പ്രവർത്തിക്കാനും എനിക്ക് സൗകര്യം ലഭിച്ചു. പക്ഷെ ജീവിതത്തിന്റെ ഏതെല്ലാം പടവുകൾ കയറിപ്പോകുമ്പോഴും ഒരു അധ്യാപകനായിരുന്നു എന്നതിൽ അഭിമാനിക്കുന്ന ഒരാളാണ് ഞാൻ. അധ്യാപക ജീവിതം ഏറ്റവും ശ്രേഷ്ഠമാണെന്ന്, തലമുറകളെ വളർത്തിയെടുക്കാനുള്ള സൗകര്യവും ഒക്കെ ലഭിക്കുന്നത് അതിൽ നിന്നാണെന്നും ഞാൻ ധന്യതയോടെ ഓർക്കുന്നു. വിദ്യാഭ്യാസത്തെ പറ്റിയുള്ള സങ്കല്പങ്ങൾ ഓരോ കാലത്തും മാറി മാറി വരും. അത് വർണ്ണഭേദം കാലഭേദം കൊണ്ട് വർണ്ണഭേദം വരുന്ന ആകാശത്തെ പോലെയാണ് ചിന്തകന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മൂല്യബോധമുള്ള നല്ലവരായ സംസ്കാരചിത്തരായ വ്യക്തികളെ വളർത്തെടുക്കാൻ കഴിയുന്ന ഒന്നായി വിദ്യാഭ്യാസം മാറട്ടെ എന്ന് വിശ്വസിക്കുകയും അതിനുവേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ എല്ലാവരുടെയും ധർമ്മം. ഈ അധ്യാപനത്തിൽ മൈ റേഡിയോ 90 FM ശ്രോതാക്കൾക്ക് ഞാൻ എന്റെ അധ്യാപക ദിന ആശംസകൾ സന്തോഷപൂർവ്വം അനുഭവ സമ്പത്തോടെ നൽകുന്നു.
2: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454, 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: ഷോപ്പിംഗ് ഒക്കെ എവിടെ വരെയായി? പർച്ചേസിനൊപ്പം ഒരു കാറ് സെറ്റ് ആക്കാനുള്ള ഐഡിയ പറയാട്ടോ. ഗോപുനന്ദിലെ ജിമാർട്ടിലെ ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസായി 25 മാരുതി ബലേനോ കാറുകളുമാണ് പെർച്ചേസ് ചെയ്യുന്നവർക്ക് കിട്ടുന്നത്. ഒപ്പം ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി 100 കണക്കിന് സമ്മാനങ്ങളും ഉണ്ട്. ഇന്ന് തന്നെ തൊട്ടടുത്തുള്ള ഗോപുനന്ദിലെ ജിമാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ.
4: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.

0: ഷോപ്പിംഗ് ഒക്കെ എവിടെ വരെയായി? പർച്ചേസിനൊപ്പം ഒരു കാറ് സെറ്റ് ആക്കാനുള്ള ഐഡിയ പറയാട്ടോ. ഗോപുനന്ദിലെ ജിമാർട്ടിലെ ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസ് ആയി 25 മാരുതി ബലേനോ കാറുകളാണ് പെർച്ചേസ് ചെയ്യുന്നവർക്ക് കിട്ടുന്നത്. ഒപ്പം ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി നൂറുകണക്കിന് സമ്മാനങ്ങളും ഉണ്ട്. ഇന്ന് തന്നെ തൊട്ടടുത്തുള്ള ഗോപുനന്ദിലെ ജിമാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ.
1: ഏവർക്കും മൈ റേഡിയോ 90 FM-ന്റെ ഹൃദയം നിറഞ്ഞ അധ്യാപക ദിന ആശംസകൾ.
2: ഞാൻ പ്രൊഫസർ ജോൺ സിറിയ, 30 വർഷത്തോളം അധ്യാപകനായി സേവനമനുഷ്ഠിച്ച് വിരമിച്ച ഒരാളാണ്. ഈ കാലയളവിൽ വിദ്യാഭ്യാസത്തെ പറ്റി കൂടുതൽ കൂടുതൽ മനസ്സിലാക്കാൻ ഓരോ നിമിഷവും എന്നെ സഹായിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത് വളരെയേറെ സത്യസന്ധമായ ഒരു സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും എന്ന് നിങ്ങൾ ഓർമ്മപ്പെടുത്തട്ടെ. മുൻ രാഷ്ട്രപതിയായിരുന്ന ഡോക്ടർ സർവേപ്പള്ളി രാധാകൃഷ്ണന്റെ ജന്മദിനമാണ് ഇന്ത്യ അധ്യാപക ദിനമായിട്ട് ആചരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് ഈ ദിനത്തിൽ നിങ്ങളെ പഠിപ്പിച്ച ഓരോരുത്തരെയും നിങ്ങൾ ഒന്ന് മനസ്സിൽ കാണാൻ ശ്രമിക്കുക. ഓർമ്മിക്കാവുന്നിടത്തോളം മനസ്സിൽ കാണാൻ ശ്രമിക്കുക. അവരുടെ മുഖമൊന്ന് ദർശിക്കാൻ സാധിക്കുക. അവരുടെ വാക്കുകൾ ഏതെങ്കിലും ഓർത്തെടുക്കാൻ സാധിക്കുമെങ്കിൽ അത് ഓർത്തെടുക്കുക. എന്നിട്ട് പറയുക, പ്രണാമം ഗുരു എന്ന് പറയുക. മൈ റേഡിയോ 90 FM ശ്രോതാക്കൾക്ക് എല്ലാവർക്കും എന്റെ മംഗളങ്ങൾ.
3: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ഷോപ്പിംഗ് ഒക്കെ എവിടെ വരെയായി? പർച്ചേസിനൊപ്പം ഒരു കാറ് സെറ്റ് ആക്കാനുള്ള ഐഡിയ പറയാട്ടോ. ഗോപുനന്ദിലെ ജിമാർട്ടിലെ ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസ് ആയി 25 മാരുതി ബലേനോ കാറുകളുമാണ് പെർച്ചേസ് ചെയ്യുന്നവർക്ക് കിട്ടുന്നത്. ഒപ്പം ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി നൂറുകണക്കിന് സമ്മാനങ്ങളും ഉണ്ട്. ഇന്ന് തന്നെ തൊട്ടടുത്തുള്ള ഗോപുനന്ദിലെ ജിമാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ.
1: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, Prime Academy for General Education.
3: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.

0: ഷോപ്പിംഗ് ഒക്കെ എവിടെ വരെയായി? പർച്ചേസിനൊപ്പം ഒരു കാറ് സെറ്റ് ആക്കാനുള്ള ഐഡിയ പറയാട്ടോ. ഗോപുനന്ദിലെ ജിമാർട്ടിലെ ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസ് ആയി 25 മാരുതി ബലേനോ കാറുകളുമാണ് പെർച്ചേസ് ചെയ്യുന്നവർക്ക് കിട്ടുന്നത്. ഒപ്പം ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി നൂറുകണക്കിന് സമ്മാനങ്ങളും ഉണ്ട്. ഇന്ന് തന്നെ തൊട്ടടുത്തുള്ള ഗോപുനന്ദിലെ ജിമാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ.
1: My Radio 90 FM, 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ഷോപ്പിംഗ് ഒക്കെ എവിടെ വരെയായി? പർച്ചേസിനൊപ്പം ഒരു കാറ് സെറ്റാക്കാനുള്ള ഐഡിയ പറയാട്ടോ. ഗോപുനന്ദിലെ ജിമാർട്ടിലെ ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസ് ആയി 25 മാരുതി ബലേനോ കാറുകളുമാണ് പെർച്ചേസ് ചെയ്യുന്നവർക്ക് കിട്ടുന്നത്. ഒപ്പം ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി നൂറുകണക്കിന് സമ്മാനങ്ങളും ഉണ്ട്. ഇന്ന് തന്നെ തൊട്ടടുത്തുള്ള ഗോപുനന്ദിലെ ജിമാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ.
1: എല്ലാവർക്കും നമസ്കാരം, ഞാൻ അർജുൻ നന്ദ്രത്. ഈ ഓണക്കാലം ഗംഭീരമാക്കാൻ ഏറ്റവും മികച്ച ഓഫറുമായി നന്ദ്രത് ജിമാർട്ടിന്റെ ഡീറ്റെയിൽ വിഭാഗം ഒരുങ്ങിക്കഴിഞ്ഞു. മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, ആക്സസറീസ് അങ്ങനെ ഡീറ്റെയിൽ ലോകത്ത് നിങ്ങൾക്ക് ആവശ്യമായതും എന്തും ഏറ്റവും കുറഞ്ഞ വിലയിൽ ഏറ്റവും മികച്ച ഓഫറുകളോടെ ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു. നിങ്ങളുടെ തൊട്ടടുത്തുള്ള നന്ദ്രത് ജിമാർട്ട് ഷോറൂം സന്ദർശിക്കൂ. ഇഷ്ടപ്പെട്ട ഗാഡ്ജറ്റ് സ്വന്തമാക്കൂ. ഈ ഓണം ഗംഭീരമാക്കൂ. ഏവർക്കും എന്റെയും നന്ദ്രത് ജിമാർട്ടിന്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
2: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
3: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
2: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
3: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
2: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
3: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
4: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
5: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: എല്ലാവർക്കും നമസ്കാരം. ഞാൻ അർജുൻ നന്ദ്രത്. ഈ ഓണക്കാലം ഗംഭീരമാക്കാൻ ഏറ്റവും മികച്ച ഓഫറുമായി നന്ദ്രത് ജി മാർട്ടിന്റെ ഡീറ്റെൽ വിഭാഗം ഒരുങ്ങിക്കഴിഞ്ഞു. മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, ആക്സസറീസ് അങ്ങനെ ഡീറ്റെൽ ലോകത്ത് നിങ്ങൾക്ക് ആവശ്യമായതും എന്തും ഏറ്റവും കുറഞ്ഞ വിലയിൽ ഏറ്റവും മികച്ച ഓഫറുകളോടെ ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു. നിങ്ങളുടെ തൊട്ടടുത്തുള്ള നന്ദ്രത് ജി മാർട്ട് ഷോറൂം സന്ദർശിക്കൂ. ഇഷ്ടപ്പെട്ട ഗാഡ്ജറ്റ് സ്വന്തമാക്കൂ. ഈ ഓണം ഗംഭീരമാക്കൂ. ഏവർക്കും എന്റെയും നന്ദ്രത് ജി മാർട്ടിന്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
1: ഷോപ്പിംഗ് ഒക്കെ എവിടെ വരെയായി? പർച്ചേസിനൊപ്പം ഒരു കാറ് സെറ്റ് ആക്കാനുള്ള ഐഡിയ പറയാട്ടോ. ഗോപു നന്ദല ജിമാർട്ടിലെ ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസ് ആയി 25 മാരുതി ബലേനോ കാറുകളുമാണ് പെർച്ചേസ് ചെയ്യുന്നവർക്ക് കിട്ടുന്നത്. ഒപ്പം ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി നൂറുകണക്കിന് സമ്മാനങ്ങളും ഉണ്ട്. ഇന്ന് തന്നെ തൊട്ടടുത്തുള്ള ഗോപു നന്ദല ജിമാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ.
2: ഏവർക്കും മൈ റേഡിയോ 90 FM ഹൃദയം നിറഞ്ഞ അധ്യാപക ദിന ആശംസകൾ.
3: ശിഷ്യരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പാഠപുസ്തകം ഗുരുവാണ് മഹാത്മാഗാന്ധി.
4: My Radio 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ഷോപ്പിംഗ് ഒക്കെ എവിടെ വരെയായി? പർച്ചേസിനൊപ്പം ഒരു കാറ് സെറ്റ് ആക്കാനുള്ള ഐഡിയ പറയാട്ടോ. ഗോപുനന്ദിലെ ജിമാർട്ടിലെ ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസായി 25 മാരുതി ബലേനോ കാറുകളുമാണ് പെർച്ചേസ് ചെയ്യുന്നവർക്ക് കിട്ടുന്നത്. ഒപ്പം ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി നൂറുകണക്കിന് സമ്മാനങ്ങളും ഉണ്ട്. ഇന്ന് തന്നെ തൊട്ടടുത്തുള്ള ഗോപുനന്ദിലെ ജിമാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ.
1: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454, 8921527372.
2: പേജ് ലേണിംഗ്, Prime Academy for General Education.
3: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ഷോപ്പിംഗ് ഒക്കെ എവിടെ വരെയായി? പർച്ചേസിനൊപ്പം ഒരു കാറ് സെറ്റ് ആക്കാനുള്ള ഐഡിയ പറയാട്ടോ. ഗോപുനന്ദിലെ ജിമാർട്ടിലെ ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസായി 25 മാരുതി ബലേനോ കാറുകളുമാണ് പെർച്ചേസ് ചെയ്യുന്നവർക്ക് കിട്ടുന്നത്. ഒപ്പം ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി നൂറുകണക്കിന് സമ്മാനങ്ങളും ഉണ്ട്. ഇന്ന് തന്നെ തൊട്ടടുത്തുള്ള ഗോപുനന്ദിലെ ജിമാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ.
1: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ഏവർക്കും സ്നേഹപൂർവം എഡ്യൂക്കേഷണൽ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഹൃദയം നിറഞ്ഞ അധ്യാപക ദിന ആശംസകൾ.
1: My Radio 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: ഷോപ്പിംഗ് ഒക്കെ എവിടെ വരെയായി? പർച്ചേസിനൊപ്പം ഒരു കാറ് സെറ്റ് ആക്കാനുള്ള ഐഡിയ പറയാട്ടോ. ഗോപുനന്ദിലെ ജിമാർട്ടിലെ ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസായി 25 മാരുതി ബലേനോ കാറുകളുമാണ് പർച്ചേസ് ചെയ്യുന്നവർക്ക് കിട്ടുന്നത്. ഒപ്പം ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി 100 കണക്കിന് സമ്മാനങ്ങളും ഉണ്ട്. ഇന്ന് തന്നെ തൊട്ടടുത്തുള്ള ഗോപുനന്ദിലെ ജിമാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ.
4: മൈ റേഡിയോ 90 FM.

0: ഷോപ്പിംഗ് ഒക്കെ എവിടെ വരെയായി? പർച്ചേസിനൊപ്പം ഒരു കാറ് സെറ്റ് ആക്കാനുള്ള ഐഡിയ പറയാട്ടോ. ഗോപുനന്ദിലെ ജിമാർട്ടിലെ ലക്ക ലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസ് ആയി 25 മാരുതി ബലേനോ കാറുകളുമാണ് പെർച്ചേസ് ചെയ്യുന്നവർക്ക് കിട്ടുന്നത്. ഒപ്പം ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി നൂറുകണക്കിന് സമ്മാനങ്ങളും ഉണ്ട്. ഇന്ന് തന്നെ തൊട്ടടുത്തുള്ള ഗോപുനന്ദിലെ ജിമാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ.
1: My Radio 90 FM, 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ഷോപ്പിംഗ് ഒക്കെ എവിടെ വരെയായി? പർച്ചേസിനൊപ്പം ഒരു കാറ് സെറ്റ് ആക്കാനുള്ള ഐഡിയ പറയാട്ടോ. ഗോപുനന്ദിലെ ജിമാർട്ടിലെ ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസ് ആയി 25 മാരുതി ബലേനോ കാറുകളുമാണ് പെർച്ചേസ് ചെയ്യുന്നവർക്ക് കിട്ടുന്നത്. ഒപ്പം ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി നൂറുകണക്കിന് സമ്മാനങ്ങളും ഉണ്ട്. ഇന്ന് തന്നെ തൊട്ടടുത്തുള്ള ഗോപുനന്ദിലെ ജിമാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ.
1: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ കൂട്ടുകൂടാ.
1: പച്ചച്ചോ, പച്ചച്ചോ, പച്ചച്ചോ.

0: ഏവർക്കും മൈ റേഡിയോ 90 FM-ന്റെ ഹൃദയം നിറഞ്ഞ അധ്യാപക ദിന ആശംസകൾ.
1: നിങ്ങൾ വിജയം കൈവരിച്ചിട്ടുള്ള ആളാണോ? ഉറപ്പായും നിങ്ങളുടെ ജീവിത വഴിയിൽ ഒരു നല്ല അധ്യാപകൻ ഉണ്ടായിട്ടുണ്ടാകും. ബരാക് ഒബാമ.
2: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
3: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
2: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
3: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
2: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
3: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454, 8921527372.
4: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.

0: ഷോപ്പിംഗ് ഒക്കെ എവിടെ വരെയായി? പർച്ചേസിനൊപ്പം ഒരു കാറ് സെറ്റാക്കാനുള്ള ഐഡിയ പറയാട്ടോ. ഗോപുനന്ദിലെ ജിമാർട്ടിലെ ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസ് ആയി 25 മാരുതി ബലേനോ കാറുകളാണ് പെർച്ചേസ് ചെയ്യുന്നവർക്ക് കിട്ടുന്നത്. ഒപ്പം ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി നൂറുകണക്കിന് സമ്മാനങ്ങളും ഉണ്ട്. ഇന്ന് തന്നെ തൊട്ടടുത്തുള്ള ഗോപുനന്ദിലെ ജിമാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ.
1: My Radio 90FM കേട്ടറിഞ്ഞ് കോട്ടുകൂടാ.
2: പൾട്ടി പക്ക് റെഡർല ഉടനെ പൾട്ടേ വർൾഡ് മൊത്തം അർല ഉടനെ പിസ്തേ പിസിറ് കൽപ്പി പെർല ഉടനെ പൾട്ടേ.

0: എല്ലാവർക്കും നമസ്കാരം. ഞാൻ അർജുൻ നന്ദ്രത്. ഈ ഓണക്കാലം ഗംഭീരമാക്കാൻ ഏറ്റവും മികച്ച ഓഫറുമായി നന്ദ്രത് ജി മാർട്ടിന്റെ ഡീറ്റെൽ വിഭാഗം ഒരുങ്ങിക്കഴിഞ്ഞു. മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, ആക്സസറീസ് അങ്ങനെ ഡീറ്റെൽ ലോകത്ത് നിങ്ങൾക്ക് ആവശ്യമായതും എന്തും ഏറ്റവും കുറഞ്ഞ വിലയിൽ ഏറ്റവും മികച്ച ഓഫറുകളോടെ ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു. നിങ്ങളുടെ തൊട്ടടുത്തുള്ള നന്ദ്രത് ജി മാർട്ട് ഷോറൂം സന്ദർശിക്കൂ. ഇഷ്ടപ്പെട്ട ഗാഡ്ജറ്റ് സ്വന്തമാക്കൂ. ഈ ഓണം ഗംഭീരമാക്കൂ. ഏവർക്കും എന്റെയും നന്ദ്രത് ജി മാർട്ടിന്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
1: ഷോപ്പിംഗ് ഒക്കെ എവിടെ വരെയായി? പർച്ചേസിനൊപ്പം ഒരു കാറ് സെറ്റാക്കാനുള്ള ഐഡിയ പറയാട്ടോ. ഗോപു നന്ദല ജിമാർട്ടിലെ ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസ് ആയി 25 മാരുതി ബലേനോ കാറുകളുമാണ് പെർച്ചേസ് ചെയ്യുന്നവർക്ക് കിട്ടുന്നത്. ഒപ്പം ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി നൂറുകണക്കിന് സമ്മാനങ്ങളും ഉണ്ട്. ഇന്ന് തന്നെ തൊട്ടടുത്തുള്ള ഗോപു നന്ദല ജിമാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ.
2: My Radio 90 FM, 90 FM.

0: എൻ്റെ പെണ്ണെ, എന്നെ അങ്ങനെ എടുത്തോളി.
1: എല്ലാവർക്കും നമസ്കാരം, ഞാൻ അർജുൻ നന്ദ്രത്. ഈ ഓണക്കാലം ഗംഭീരമാക്കാൻ ഏറ്റവും മികച്ച ഓഫറുമായി നന്ദ്രത് ജി മാർട്ടിന്റെ ഡീറ്റെയിൽ വിഭാഗം ഒരുങ്ങിക്കഴിഞ്ഞു. മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, ആക്സസറീസ്, അങ്ങനെ ഡീറ്റെയിൽ ലോകത്ത് നിങ്ങൾക്ക് ആവശ്യമായതും എന്തും ഏറ്റവും കുറഞ്ഞ വിലയിൽ ഏറ്റവും മികച്ച ഓഫറുകളോടെ ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു. നിങ്ങളുടെ തൊട്ടടുത്തുള്ള നന്ദ്രത് ജി മാർട്ട് ഷോറൂം സന്ദർശിക്കൂ, ഇഷ്ടപ്പെട്ട ഗാഡ്ജറ്റ് സ്വന്തമാക്കൂ. ഈ ഓണം ഗംഭീരമാക്കൂ. ഏവർക്കും എന്റെയും നന്ദ്രത് ജി മാർട്ടിന്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
2: ഷോപ്പിംഗ് ഒക്കെ എവിടെ വരെയായി? പർച്ചേസിനൊപ്പം ഒരു കാറ് സെറ്റാക്കാനുള്ള ഐഡിയ പറയാട്ടോ. ഗോപു നന്ദിലെ ജി മാർട്ടിലെ ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസായി 25 മാരുതി ബലേനോ കാറുകളാണ് പർച്ചേസ് ചെയ്യുന്നവർക്ക് കിട്ടുന്നത്. ഒപ്പം ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി നൂറുകണക്കിന് സമ്മാനങ്ങളും ഉണ്ട്. ഇന്ന് തന്നെ തൊട്ടടുത്തുള്ള ഗോപു നന്ദിലെ ജി മാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ.
3: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ഷോപ്പിംഗ് ഒക്കെ എവിടെ വരെയായി? പർച്ചേസിനൊപ്പം ഒരു കാറ് സെറ്റാക്കാനുള്ള ഐഡിയ പറയാട്ടോ. ഗോപുനന്ദിലെ ജിമാർട്ടിലെ ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസ് ആയി 25 മാരുതി ബലേനോ കാറുകളുമാണ് പെർച്ചേസ് ചെയ്യുന്നവർക്ക് കിട്ടുന്നത്. ഒപ്പം ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി നൂറുകണക്കിന് സമ്മാനങ്ങളും ഉണ്ട്. ഇന്ന് തന്നെ തൊട്ടടുത്തുള്ള ഗോപുനന്ദിലെ ജിമാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ.
1: My Radio 90 FM, 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454, 8921527372.
2: പേജ് ലേണിംഗ് Prime Academy for General Education.

0: ഷോപ്പിംഗ് ഒക്കെ എവിടെ വരെയായി? പർച്ചേസിനൊപ്പം ഒരു കാറ് സെറ്റ് ആക്കാനുള്ള ഐഡിയ പറയാട്ടോ. ഗോപുനന്ദിലെ ജിമാർട്ടിലെ ലക്കാലക്ക ഓഫറിൽ വമ്പൻ ഡിസ്കൗണ്ടും നറുക്കെടുപ്പിലൂടെ ബമ്പർ പ്രൈസ് ആയി 25 മാരുതി ബലേനോ കാറുകളാണ് പർച്ചേസ് ചെയ്യുന്നവർക്ക് കിട്ടുന്നത്. ഒപ്പം ഹോം അപ്ലയൻസസ്, ഗോൾഡ് ആൻഡ് സിൽവർ കോയിനുകൾ തുടങ്ങി നൂറുകണക്കിന് സമ്മാനങ്ങളും ഉണ്ട്. ഇന്ന് തന്നെ തൊട്ടടുത്തുള്ള ഗോപുനന്ദിലെ ജിമാർട്ട് ഷോറൂമിൽ പോവാൻ മറക്കല്ലേ.
1: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.